ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ രേഖാമയധ്വജ സുധാകലശാതഭദ്രവജ്രാംബുശാംബുരുഹകല്പക ശംഖചക്രൈഃ ഭവ്യൈരലംകൃത തലൗ പരതത്വചിഹ്നൈഃ ശ്രീ വെങ്കടേശ ചരണൗ ശ

ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ വിഷ്ണോ പദേ പരമയിത്യുദിത പ്രശംസൌ യൌ മദ്ധ ഉത്സഹിതി ഭോഗ്യതയാപ്യുപാതൌ ഭൂയസ്തതേതി തവ പാണി തല പ്രതിഷ്ഠൌ ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശ സാരഥിനാ ത്വയൈവ യൌ ദർശിതൌ സ്വചരണൌ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൌ

ശ്രീവേങ്കടേശ ചരണം ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനം പ്രാപ്തോ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീവേങ്കടേശ ചരണം ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

0: സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 സെപ്റ്റംബർ 25 വെള്ളിയാഴ്ച. കൊലവർഷം 1202, കന്നിമാസം 9 ചതയം നക്ഷത്രം. ഹെൻറി ഫോർഡ് പറഞ്ഞിട്ടുള്ള ഒരു വാചകം പറഞ്ഞുതരട്ടെ. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചാലും കഴിയില്ല എന്ന് വിശ്വസിച്ചാലും രണ്ട് കാര്യത്തിലും നിങ്ങൾ പറയുന്നത് ശരിയാണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ മനസ്സാദ്യം എന്തു പറയുന്നു എന്നതാണ് പ്രധാനം. എന്നെ കൊണ്ട് ഇതിന് കഴിയില്ല എന്ന് കരുതിയാൽ നമ്മുടെ തലച്ചോറ് അതിനുള്ള തടസ്സങ്ങൾ മാത്രം കണ്ടെത്തും. എന്നാൽ എനിക്ക് സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചാൽ ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ താനെ തുറന്നു വരും. നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവാക്കി മാറ്റുക, വിജയങ്ങൾ വഴിമാറി തരുന്നത് കാണാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും സമാധാനമുള്ള ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ടുകേ

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: സന്ധ്യാവേളകൾ പ്രാർത്ഥനയുടേതാണ്. എന്താണ് നാം പ്രാർത്ഥിക്കേണ്ടത്? ജീവിതത്തിൽ സുഖവും ദുഃഖവും ദ്വന്ദ്വങ്ങളാണ്. എളുപ്പമുള്ള ഒരു ജീവിതത്തിനു വേണ്ടിയല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. ഏത് പ്രതിസന്ധിയെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാനുള്ള ശക്തി നൽകണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വാക്കുകളാണ്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ് നമ്മുടെ യഥാർത്ഥ മുഖം. അതിൻ്റെ നിറമാകട്ടെ നമ്മുടെ പെരുമാറ്റവും അതിലെ വിശുദ്ധിയും. അതുകൊണ്ടാണ് മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത്. എല്ലാവരെയും എല്ലായ്പ്പോഴും സന്തുഷ്ടരാക്കാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ ആരെയും വേദനിപ്പിക്കാതെ പെരുമാറാൻ നാം വിചാരിച്ചാൽ സാധിക്കും.

സാധനം. ഭഗവാനെ, നീ ആത്മാവാണ്. എന്റെ ബുദ്ധി പാർവതി ദേവിയാണ്. എന്റെ ജീവശക്തി ഇന്ദ്രിയങ്ങൾ നിന്റെ പരിചാരകരാണ്. എന്റെ ശരീരം ഭഗവാനെ നിന്റെ വാസസ്ഥലമാണ്. വസ്തുനിഷ്ഠമായ ലോകത്തെ അനുഭവിക്കുക എന്നത് അങ്ങയുടെ ആരാധനയാണ്. എന്റെ കാലുകൾ ഉപയോഗിച്ചുള്ള സഞ്ചാരം നിന്റെ പ്രദക്ഷിണമാകട്ടെ. എന്റെ നിദ്ര സമാധി അവസ്ഥയാണ്. എല്ലാ വാക്കുകളും പ്രവൃത്തികളും നിന്നെക്കുറിച്ചുള്ള സങ്കീർത്തനങ്ങളും ശ്രുതിഗീതങ്ങളുമാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അങ്ങയുടെ ആരാധന മാത്രമാണ്. മറ്റൊരു പ്രാർത്ഥനയാകട്ടെ ഇപ്രകാരമാണ്.

ചല ദൈവമേ മഹേശ്വര, അങ്ങയുടെ ഭക്തനായ എനിക്ക് നിന്റെ കാരുണ്യവും കൃപയും കൊണ്ട് രോഗദുരിതങ്ങളില്ലാത്ത ജീവിതവും ജീവിതാവസാനം വരെ ഭഗവത് കടാക്ഷത്തോടെ ആയാസപ്പെടാതെ അപകടരഹിതമായ സുഖമരണം നൽകണേ എന്നായിരുന്നു നമ്മുടെ പൂർവിക പ്രാർത്ഥിച്ചിരുന്നത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ഭാരതീയ സനാതനധർമ്മ ദർശനം മനസ്സിലാക്കി ലോക നന്മയ്ക്കായി നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാം. ഈ ഗാനം ഒന്ന് കേട്ടു നോക്കിയാലോ.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 25-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും തത്വചിന്തകനുമായ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ജനിച്ചത് 1916 സെപ്റ്റംബർ 25-ന്. ഏകാത്മാ മാനവ ദർശനം എന്ന ആശയം ആവിഷ്കരിച്ച അദ്ദേഹത്തിന്റെ ജന്മദിനം ഇന്ത്യയിലുടനീളം അന്ത്യോദയ ദിവസമായി ആചരിക്കുന്നു. സമൂഹത്തിലെ അവസാനത്തെ വ്യക്തിയിലേക്കും വികസനത്തിന്റെ ഫലങ്ങൾ എത്തിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ ശില്പികളിൽ ഒരാളും ISROയുടെ മുൻ ചെയർമാനുമായിരുന്ന പ്രൊഫസർ സതീഷ് ധവാൻ ജനിച്ചത് 1920 സെപ്റ്റംബർ 25-ന്. ശ്രീഹരിക്കോട്ടയിലെ ഇന്ത്യയുടെ പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഡോക്ടർ APJ അബ്ദുൽ കലാം ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞർക്ക് കൃത്യമായ വഴികാട്ടിയായിരുന്നു അദ്ദേഹം. ഇന്ത്യയെ ഒരു ആഗോള മാനുഫാക്ചറിംഗ് കേന്ദ്രമാക്കി മാറ്റുക, വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ഭാരത സർക്കാർ മേക്കിംഗ് ഇന്ത്യ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് 2014 സെപ്റ്റംബർ 25-ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വസന്ത് കുഞ്ചിലെ വിജ്ഞാൻ ഭവനിൽ വെച്ച് ഈ ചരിത്രപരമായ സാമ്പത്തിക നയത്തിന് തുടക്കമിട്ടത്. ആരോഗ്യ സംരക്ഷണ രംഗത്തും മരുന്നുകളുടെ സുരക്ഷിതമായ ഉപയോഗം ഉറപ്പാക്കുന്നതിലും ഫാർമസിസ്റ്റുകൾ നൽകുന്ന വിലപ്പെട്ട സേവനങ്ങളെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബർ 25 ലോക ഫാർമസിസ്റ്റ് ദിനമായി ആചരിക്കുന്നു. 1912 അന്താരാഷ്ട്ര ഫാർമസ്യൂട്ടിക്കൽ ഫെഡറേഷൻ സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ഒരു ദിനാചരണം. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിൽ ടെലികോം വിപ്ലവത്തിന് അടിത്തറയിട്ട C.ഡോട്ട് കേന്ദ്ര സർക്കാർ സ്ഥാപിച്ചത് 1984 സെപ്റ്റംബർ 25-ന്. സാം പിത്രോഡയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഈ സ്ഥാപനമാണ് ഇന്ത്യയുടെ സ്വന്തം ഡിജിറ്റൽ സ്വിച്ചിംഗ് സിസ്റ്റം വികസിപ്പിച്ചതും രാജ്യത്തുടനീളം പബ്ലിക് കോൾ ഓഫീസ് നെറ്റ്വർക്കുകൾ സ്ഥാപിക്കാൻ വഴിയൊരുക്കിയത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. 40,000-ലധികം ഗാനങ്ങളിലൂടെ തലമുറകളെ സംഗീതസാന്ദ്രമാക്കിയ അതുല്യ പ്രതിഭ, ഭാവസാന്ദ്രമായ ശബ്ദം കൊണ്ടും ഊഷ്മളമായ വ്യക്തിത്വം കൊണ്ടും കോടിക്കണക്കിന് ആസ്വാദകരുടെ ഹൃദയം കവർന്ന ഇന്ത്യയുടെ പ്രിയപ്പെട്ട ഗായകൻ. ഇന്ന് സെപ്റ്റംബർ 25 ഇന്ത്യൻ സംഗീതത്തിൻ്റെ മുടിചൂടാമന്നനായിട്ടുള്ള SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ഓർമ്മദിനം. 1946 ജൂൺ 4 ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ ജനിച്ച അദ്ദേഹം 1966 തെലുങ്ക് ചിത്രത്തിലൂടെയാണ് തൻ്റെ ആലാപന ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി ഉൾപ്പെടെ 16-ലധികം ഭാഷകളിലായി 40,000-ലധികം ഗാനങ്ങൾ പാടി ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ ചരിത്ര പുരുഷനാണ് അദ്ദേഹം. മലയാളത്തിൽ ഓ പ്രിയ, താരാപഥം തുടങ്ങിയ അദ്ദേഹം ആലപിച്ച ഗാനങ്ങൾ ഇന്നും മലയാളി മനസ്സുകളിൽ തങ്ങി നിൽക്കുന്നു. തമിഴിൽ ഇളയരാജയുമായും AR റഹ്മാനുമായുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് അനവധി എവർഗ്രീൻ ഹിറ്റുകൾ സമ്മാനിച്ചു. പാട്ടിന് പുറമെ മികച്ചൊരു ഡബിംഗ് കലാകാരനായും നടനായും സംഗീത സംവിധായകനായും അദ്ദേഹം തന്റെ ബഹുമുഖ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. തന്റെ ഗാനസബരിക്ക് 6 തവണ മികച്ച ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം SP ബാലസുബ്രഹ്മണ്യം സ്വന്തമാക്കി. അതുകൂടാതെ രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ബഹുമതികളും നൽകി ആദരിച്ചു. 2020 സെപ്റ്റംബർ 25 അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത്. ശരീരം കൊണ്ട് വിട പറഞ്ഞെങ്കിലും തന്റെ കാന്തിക ശബ്ദത്തിലൂടെ ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികളുടെ മനസ്സിൽ SPB ഇന്നും ജീവിക്കുന്നു. പ്രിയപ്പെട്ട SPBയുടെ പവിത്രമായ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: സ്വാമിയേ,
1: ഹരിഹര സുധനേ.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
5: ഐ എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്! പൈസ കുറെ പൊട്ടിച്ചല്ലേ?
6: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
5: വാവു, വെറും 399! ഇതെവിടെയാ സ്ഥലം?
6: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
5: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
6: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
7: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
8: Info@7.
9: നമസ്കാരം, Info@7 ആരംഭിക്കുന്നു. ഞാൻ അഹല്യ. 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികവർഗ വികസന വകുപ്പിന്റെയും അട്ടപ്പാടി ITDP ഓഫീസിന്റെയും കീഴിൽ പൂർത്തിയാക്കിയ വിവിധ ക്ഷേമ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 26 രാവിലെ 11 ഷോളയൂരിലെ വട്ടലക്കി കോ ഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി ഹാളിൽ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി നിർവഹിക്കും. വിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷനാകും. VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയാകും. ഷോളയൂർ സ്മാർട്ട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ്, ഷോളയൂർ ഗേൾസ് പ്രീമെട്രിക് ഹോസ്റ്റൽ, പുത്തൂർ പഞ്ചായത്തിലെ മേലെ അമ്പണ്ണൂർ കമ്മ്യൂണിറ്റി ഹാൾ, ഷോളയൂർ നഞ്ചൻ കോളനി കമ്മ്യൂണിറ്റി ഹാൾ, പുത്തൂർ മൂളിക്കൂപ്പൻ കോളനി കമ്മ്യൂണിറ്റി ഹാൾ, ഇടുക്കി EMRS അഡീഷണൽ ബ്ലോക്ക്, FRA ഓൺലൈൻ പോർട്ടൽ എന്നിവയുടെ ഉദ്ഘാടനവും പാലക്കാട് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് പുതുതായി അനുവദിച്ച ഔദ്യോഗിക വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും നടക്കും. 11-ാമത് ദേശീയ ആയുർവേദ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം സായോജ്യം റെസിഡൻസിയിൽ സുമേഷ് അച്യുതൻ MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് SB രാജു അധ്യക്ഷനായി. ഭക്തഭടന്മാർ, അവരുടെ വിധവകൾ, ആശ്രിതർ എന്നിവർക്കായി ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിന്റെ നേതൃത്വത്തിൽ പുനരധിവാസ പരിശീലനം സംഘടിപ്പിക്കുന്നു. പാലക്കാട് എഡി ഹോം വഴിയാണ് 6 മാസം ദൈർഘ്യമുള്ള ബാങ്ക് ക്ലർക്ക് ആൻഡ് പ്രൊബേഷണറി ഓഫീസർ കോച്ചിംഗ് കോഴ്സ് സൌജന്യമായി നടത്തുന്നത്. ഒക്ടോബർ 1 ക്ലാസുകൾ ആരംഭിക്കും. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-29-71-63-3. നമ്പർ ഒരിക്കൽ കൂടി 0491-29-71-63-3. PSC സെപ്റ്റംബർ 26 ഉച്ചയ്ക്ക് 1:30 മുതൽ 3:20 വരെ നടത്തുന്ന അമിനിറ്റീസ് അസിസ്റ്റന്റ്, സെക്യൂരിറ്റി ഗാർഡ്, സെയിൽസ് അസിസ്റ്റന്റ്,
8: അറ്റൻഡർ കാറ്റഗറി നമ്പർ 427/236/2025 എന്നീ തസ്തികകളിലേക്കുള്ള OMR പരീക്ഷയുടെ കേന്ദ്രത്തിൽ മാറ്റം വരുത്തിയതായി ജില്ലാ ഓഫീസർ അറിയിച്ചു. ജില്ലയിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് 2026-27 സീസണിൽ സപ്ലൈകോ ഫീൽഡ് തലത്തിൽ പ്രവർത്തിക്കുന്നതിന് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത VHSC അഗ്രികൾച്ചർ ഉയർന്ന യോഗ്യത. ഓരോ പഞ്ചായത്തിലെയും പ്രാഥമിക ഉദ്യോഗാർത്ഥികൾക്കും ഇരുചക്ര വാഹന ലൈസൻസ് ഉള്ളവർക്കും മുൻഗണന ലഭിക്കും. വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ആധാർ, മേൽവിലാസം, ഇമെയിൽ വിലാസം എന്നിവ ഉൾപ്പെടുത്തിയ ഫോട്ടോ പതിച്ച ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഒക്ടോബർ 3 വൈകിട്ട് 5 സപ്ലൈകോ പാഡി മാർക്കറ്റിംഗ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04-91-25-28-55-3 നമ്പർ ഒരിക്കൽ കൂടി 04-91-25-28-55-3. പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ഇക്കണോമിക്സ് വിഭാഗത്തിൽ എനി ടൈം വിഭാഗത്തിൽ PhDക്ക് ഒഴിവുകളുണ്ട്. യോഗ്യരായവർ രേഖകൾ സഹിതം ഒക്ടോബർ 3 SNGScollege@gmail.com ഇമെയിൽ വഴി അപേക്ഷിക്കണം. വിവരങ്ങൾക്ക് www.sngscollege.org. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ വടക്കഞ്ചേരി ഉപജില്ലാ ഓഫീസ് പരിധിയിലെ OBC മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട പെൻഷൻകാർക്ക് വായ്പാ പദ്ധതിക്ക് അപേക്ഷിക്കാം. ആലത്തൂർ താലൂക്ക് പരിധിയിലുള്ള 55-70 ഇടയിൽ പ്രായമുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ പെൻഷൻകാർക്ക് കരസേന, നാവികസേന, വ്യോമസേന, അർദ്ധസൈനിക വിഭാഗം, തീരസംരക്ഷണ സേന എന്നിവയിൽ നിന്നുള്ള പ്രതിരോധ പെൻഷൻകാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻകാർ, കുടുംബ പെൻഷൻകാർ എന്നിവർക്ക് 9% പലിശ നിരക്കിൽ ജാമ്യവ്യവസ്ഥകളോടുകൂടി പരമാവധി 5 ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭിക്കുക. വരുമാന പരിധി ബാധകമല്ല. ഓൺലൈൻ രജിസ്ട്രേഷൻ www.ksbcdc.com സന്ദർശിക്കുക. വിവരങ്ങൾക്ക് വടക്കഞ്ചേരി തങ്കം തിയേറ്ററിന് സമീപമുള്ള ഉപജില ഓഫീസുമായി ബന്ധപ്പെടണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 73-06-33-68-69 നമ്പർ ഒരിക്കൽ കൂടി 73-06-33-68-69. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ഓൺലൈൻ പ്രൊമോട്ടേഴ്സ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ടെക്നിക്കൽ സ്റ്റാഫ്, ഫീൽഡ് ഓഫീസർ, യൂണിറ്റ് സെയിൽസ് മാനേജർ, ചാനൽ പാർട്ണർ എന്നീ ഒഴിവുകളിൽ സെപ്റ്റംബർ 30 രാവിലെ 10 അഭിമുഖം നടത്തും. SSLC, +2, ഡിഗ്രി, PG, ITI യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാം. തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 300 രൂപയും സഹിതം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിൽ ഹാജരായി രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04-91-25-05-43-5 നമ്പർ ഒരിക്കൽ കൂടി 04-91-25-05-43-5 ജില്ലയിലെ സാക്ഷരതാ തുടർ വിദ്യാഭ്യാസ പദ്ധതി പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനും ജില്ലയിലെ നോഡൽ പ്രേരകന്മാരുടെയും 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ സെന്റർ കോർഡിനേറ്റർമാരുടെയും യോഗം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേർന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് SB രാജു ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഇൻഫോ 7 പൂർണ്ണമാകുന്നു. നന്ദി.
10: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
11: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188-909075.
10: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
12: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
13: Ahalya FM 90.4. It's Rhythm of Palakkad.

കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
4: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
5: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
4: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
6: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: Get rid of osteo arthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
8: ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
9: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിത്താബ്.
10: രാവിലെ കണ്ണാടി നോക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. രാവിലെ കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്? മുടി ഓക്കെയാണോ, മുഖം ഓക്കെയാണോ, ഇന്ന് മനുഷ്യരുടെ മുന്നിലേക്ക് ഇറങ്ങാൻ പറ്റുമോ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കും. പക്ഷേ ഇന്നൊരു ചെറിയ മാറ്റം, കണ്ണാടിയിൽ കാണുന്നത് ഇന്നത്തെ നിങ്ങളെ മാത്രമാകരുത്, ഒരിക്കൽ നിങ്ങളായിരുന്ന ആ കുട്ടിയെയും കൂടെ കാണണം. അതായത് നിങ്ങളുടെ ഒരു യങ് സെൽഫിനെ കൂടെ കാണാനായിട്ട് ശ്രമിക്കണം. എപ്പോഴും അല്ലെങ്കിലും വല്ലപ്പോഴുമൊക്കെ കണ്ണാടി നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ചെറുപ്പകാലത്തെ, നിങ്ങളുടെ കുട്ടിക്കാലത്തെ നിങ്ങളെ ഒന്ന് ഓർമ്മിച്ചെടുക്കാനായിട്ട് പറ്റണം. സ്കൂളിലൊരു മാർക്ക് കുറഞ്ഞ സമയത്ത് തകർന്നു പോയ നിങ്ങളെ, ആദ്യമായി തോറ്റ സമയത്ത് ഞാൻ ഇതിന് പറ്റിയ ആളല്ല എന്ന് വിചാരിച്ചിട്ടുള്ള ആ കുട്ടിയെ, ആരെങ്കിലും പറഞ്ഞൊരു വാക്ക് വർഷങ്ങളോളം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ കുഞ്ഞിക്കുട്ടിയെ, ആ കുട്ടിയോട് നിങ്ങൾ എന്ത് പറയും ഒന്ന് ആലോചിച്ചു നോക്കുക. അന്ന് നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് എന്തായിരുന്നു? ഒരു വലിയ ലെക്ചർ ക്ലാസ് ആയിരുന്നു അല്ല? ഒരാൾ വന്ന് നമ്മുടെ തോളിൽ തട്ടി പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ, നീ ഇത്രയും പേടിക്കേണ്ട ആവശ്യമില്ല, ഇപ്പൊ തന്നെ എല്ലാം സെറ്റാക്കേണ്ടതില്ല, ഇനിയും ലൈഫ് മുന്നോട്ട് കിടക്കല്ലേ. ബീച്ചിൽ എന്ന് പറയാൻ, നമ്മുടെ തോളിൽ തട്ടി പറയാൻ ഒരാളല്ലേ, ചിലപ്പോൾ ഒരു സോറി പോലും നമുക്ക് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കും, നമ്മുടെ യങ് സെൽഫ് ആഗ്രഹിച്ച കാര്യമായിരിക്കും. കണ്ണാടിയിൽ നോക്കി പഴയ നിങ്ങളെ ഓർത്ത് പിന്നെ ചോദിക്കണം, അന്ന് എനിക്ക് ഏറ്റവും ആവശ്യം ഉണ്ടായിരുന്നത് എന്തായിരുന്നു? എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരാളാണോ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറയാനായിട്ടുള്ള കൂടെ നിൽക്കുന്ന അച്ഛനും അമ്മയും ഒക്കെ ആണോ? ഇതിന്റെ പേരിൽ നിന്നെ ഇനി നീ തന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന വാക്കാണോ? എന്തായാലും അത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കൊടുക്കണം. ഒരു പക്ഷേ പഴയ നമ്മളെ തിരുത്താൻ പറ്റില്ല, പഴയ നമ്മളെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്ന രീതി പക്ഷേ നമുക്ക് മാറ്റാം. കണ്ണാടിയുടെ മുന്നിൽ നോക്കി പറയാം, നീ അന്ന് നിനക്ക് കഴിയുന്നതെല്ലാം ചെയ്തോ, ലുക്ക് അറ്റ് അസ് നമ്മൾ ഇവിടം വരെ എത്തി അല്ലേ, നമ്മൾ ഒന്നിച്ചാണ് ഇവിടം വരെ എത്തിയത്. ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. അത്രമാത്രം മതി, പഴയ നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല, പുതിയ നിങ്ങളെ അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പണയേണ്ട ആവശ്യമില്ല. ഇന്ന് മിററിൽ മുഖം മാത്രം നോക്കണ്ട, ഒരിക്കൽ നിങ്ങളായിരുന്ന ആ പഴയ കുട്ടിയെയും ഓർക്കുക, ഇപ്പോൾ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന ആ ഒരു മനുഷ്യനെ ഓർക്കുക. പരസ്പരം കോംപ്ലിമെന്റ്സ് കൊടുക്കുക എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എഴുത്തോല സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും എഴുത്തോലയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് പോവാം. സ്റ്റേ ട്യൂൺ.

അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് അയ്യോ ഇത് ഞാൻ അയച്ചോ എന്ന് തോന്നിയിട്ടുണ്ടോ? അപ്പോഴേക്കും മെസ്സേജ് പോയിട്ടുണ്ടാകും. ഡിലീറ്റ് ഫോർ എവ്രി വൺ അടിച്ചാലും ചിലപ്പോൾ അപ്പുറത്തുള്ള ആൾ കണ്ടിട്ടുണ്ടാകും, സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാകും. നമ്മളിൽ പല ആളുകളുടെയും പ്രശ്നം എന്താണോ, സംഭവം നടക്കുന്നു, ഇമോഷൻ വരുന്നു, ഉടനടി റിയാക്ഷനാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, റിപ്ലൈ. ദേഷ്യം വന്നു, ഉടനെ മെസ്സേജ്. വിഷമമായെങ്കിൽ ഉടനെ ഡിസിഷൻ എടുക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇമോഷൻ ഒന്ന് കാം ആവുമ്പോഴത്തേക്കും, ഞാനിത് കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നും അല്ലേ. അപ്പോഴാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന സ്ട്രേഞ്ച് ഹാബിറ്റിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ട്രിക്ക് യൂസ്ഫുൾ ആകുന്നത്. അടുത്ത തവണ ഇമോഷണലായി എന്തെങ്കിലും ചെയ്യാൻ തോന്നുമ്പോൾ സ്വന്തം പേരൊന്ന് പതുക്കെ വിളിക്കണം. അഭിരാമി ഒന്ന് നിൽക്ക് എന്ന് പറയണം. അല്ലെങ്കിൽ നിങ്ങളുടെ പേര് വിളിച്ചിട്ട് ഒന്ന് പോസ് ചെയ്യും, കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം എന്ന് പറയുക. കേൾക്കുമ്പോൾ ഫണ്ണി ആയിട്ട് തോന്നും, ഞാൻ തന്നെ എൻ്റെ പേരൊക്കെ വിളിച്ചത് എന്താ സംഭവമെന്ന്, ഞാൻ തന്നെ എന്തിനാ എന്നാത്തിനാ എൻ്റെ പേരെടുത്ത് വിളിക്കുന്നതെന്ന്. പക്ഷെ അതിന് പിന്നിലൊരു ഇൻട്രസ്റ്റിംഗ് സൈക്കോളജി ഉണ്ട്. നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പേര് വിളിക്കുമ്പോൾ നമ്മൾ നമ്മളെ പുറത്തു നിന്ന് നോക്കുന്നത് പോലെ ഒരു ചെറിയ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിന് പകരം അവളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മൾ പുറത്തു നിന്ന് നമ്മളെ തന്നെ നോക്കിക്കാണും. ഒരു ഫ്രണ്ടിനോട് നമ്മളുടെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര കാമായിട്ട് അഡ്വൈസ് കൊടുക്കും അല്ലേ. ഒരു ഫ്രണ്ട് ഒരു പ്രശ്നം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഇപ്പോൾ റിപ്ലൈ ചെയ്യണ്ട, ഒന്ന് കൂൾ ഡൗൺ ആയിട്ട് നോക്ക്, ഇമോഷൻ്റെ പുറത്ത് തീരുമാനങ്ങളൊന്നും എടുക്കണ്ട, ഇത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ സ്വന്തം കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ ഇൻസ്റ്റൻ്റായിട്ടാണ് റെസ്പോണ്ട് ചെയ്യണേ. അപ്പോൾ അതൊന്ന് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളിൽ നിന്നൊന്ന് പുറത്തിറങ്ങിയിട്ട് നിങ്ങളോട് തന്നെ ഒന്ന് സംസാരിച്ച് നോക്ക്, ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് സംസാരിച്ച് നോക്ക്. ഇമോഷൻ ഹൈ ആണെന്നുണ്ടെങ്കിൽ ഡിസിഷൻ ലോ ആക്കുക എന്നതാണ് ഇന്നത്തെ മെസ്സേജ്. ഒരു മെസ്സേജ് അയക്കുന്നതിന് മുന്നേ, വലിയ തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഒന്ന് നിർത്തി നിങ്ങളുടെ പേര് വിളിക്കുക. ഓക്കേ അഭിരാമി, ഒന്ന് ബ്രീത്ത് ചെയ്, നമുക്ക് നോക്കാം, വരട്ടെ അല്ലേ, അങ്ങനെ നോക്കാം. ആ രണ്ട് സെക്കൻഡ് പോസ് തന്നെ ചിലപ്പോൾ നമ്മുടെ റിയാക്ഷനും റെസ്പോൺസിനും ഇടയിൽ ഒരു ഡിഫറൻസ് ഉണ്ടാകും.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഇനി ഒരു ചെറിയ സ്ട്രേഞ്ച് എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. രണ്ട് മൂന്ന് ചുവട് പിന്നോട്ട് നടന്നാലോ, റെഡിയാണോ? ഫോർവേഡ് അല്ല, ബാക്ക്വേർഡ് വാക്കിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പക്ഷേ സേഫ് ആയിട്ടുള്ള ക്ലിയർ ആയ സ്ഥലത്ത് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. റോഡിൽ വെച്ച് ഞാൻ ഈ പറയുന്ന കാര്യം പരീക്ഷിക്കരുത്. രാവിലെ തന്നെ നമ്മളൊരു ന്യൂസ് ഐറ്റമായി മാറണോ? വേണ്ട. പക്ഷെ ചോദ്യം ഇതാണ്, ഈ പിന്നോട്ട് നടക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. നമ്മൾ എപ്പോഴും നമ്മൾ മുന്നോട്ട് നടക്കുക, ഫോർവേഡ് തിങ്കിങ് അല്ലേ, ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് നടക്കുക, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്തിനാണ് പിന്നോട്ട് നടക്കുന്നത് എന്നതൊരു ചോദ്യമാണ്. കാരണം നമ്മൾ ദിവസവും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചല്ല ചെയ്യുന്നത് അല്ലേ. ചില കാര്യങ്ങൾ നമ്മുടെ മസിൽ മെമ്മറിയാണ്, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ നമ്മുടെ ബോഡി ട്യൂൺ ചെയ്ത് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. രാവിലെ എഴുന്നേൽക്കും, കുളിക്കും, ചായ കുടിക്കും, വണ്ടി ഓടിക്കും, എല്ലാം നടക്കുന്നു. പക്ഷേ നമ്മുടെ മൈൻഡ് ഇന്നലെ നടന്നതിലോ നാളെ ചെയ്യാനുള്ളതിലോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സാധനം എടുത്തിട്ട് ആ സാധനം എന്തിനാണ് എടുത്തത് എന്ന് നമുക്ക് അറിയാത്തത്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ട് ഞാനിത് എപ്പോഴാണ് ചെയ്തത് എന്ന് പോലും നമുക്ക് തോന്നണേ, നമുക്കത് ഓർമ്മയില്ല. പക്ഷെ നമ്മൾ ഒന്ന് പിന്നോട്ട് ഇടയ്ക്ക് നടന്നു നോക്കിക്കഴിഞ്ഞാൽ, പിന്നോട്ട് നടക്കുമ്പോൾ കഥ മാറും എന്നാണ് സൈക്കോളജി പറയുന്നത്. കാലെവിടെ വെക്കണം, പിന്നിൽ എന്തുണ്ട്, ബാലൻസ് ഓക്കെ ആണോ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. പെട്ടെന്ന് ബ്രെയിൻ പറയും മുന്നോട്ട് നടക്ക് എന്ന് പറയും. നിങ്ങളിത് ശീലമില്ലാത്തൊരു കാര്യമാണ്, നിങ്ങൾ മുന്നോട്ട് നടക്കുമെന്ന് പറയും. കാരണം നമ്മൾ പരിചയമില്ലാത്തൊരു മൂവ്മെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ മൊത്തത്തിലുള്ള അറ്റൻഷൻ സ്വാഭാവികമായിട്ട് അതിലേക്ക് വരും. ബോഡി ഒരു ചെറിയ മാറ്റം വരുത്തുമ്പോൾ മൈൻഡിനും ഓട്ടോ പൈലറ്റിൽ നിന്ന് പുറത്തേക്ക് വരാം. അതുകൊണ്ട് പ്രസന്റിലേക്ക് വരാൻ ഏറ്റവും വലിയൊരു മെഡിറ്റേഷൻ സെഷൻ ചിലപ്പോൾ ആവശ്യമില്ല. ഇങ്ങനെ ചെറിയ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഷൻ കിട്ടും. എല്ലാ ദിവസവും വലത് കൈ കൊണ്ട് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് ഇടത് കൈ കൊണ്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറ്റൻഷന്റെ കാര്യം നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ സേഫായ സ്ഥലത്ത് രണ്ട് മൂന്ന് ചുവടൊന്ന് പിന്നോട്ട് നടന്നു നോക്കാം. പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അറ്റൻഷൻ വരും എന്നാണ് പറയുന്നത്. അറ്റൻഷൻ വന്നാൽ നമ്മൾ പ്രസന്റിലേക്ക് വരും. എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഓട്ടോ പൈലറ്റ് മൂഡിൽ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ദിവസം ഇങ്ങനെ കടന്നു പോകും. പക്ഷെ അറ്റൻഷനോടുകൂടി ജീവിച്ചാലേ നമുക്ക് ആ ഒരു ദിവസത്തെ ഫീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇന്ന് വ്യത്യസ്തമായി നടക്കാം, ശ്രദ്ധിച്ചു നോക്കാം, ഇന്നത്തെ ദിവസം അങ്ങനെ അടിപൊളിയാക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട്

ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ അഹല്യ വിഷസിലേക്ക്. അഹല്യ വിഷസുമായി നിങ്ങളുടെ കൂടെ ഇന്ന് ആരുള്ള ഞാനാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തമായി. യെസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്, എല്ലാവർക്കും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു. ഫ്രൈഡേ ആണ് ഇന്നല്ലേ, വെള്ളിയാഴ്ച ദിവസം. അതെ, വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും കുറച്ച് ആനന്ദമൊക്കെ കൂടാറുണ്ട്. ഇനി 2 ഡേയ്സ് ഹോളിഡേയ്സ് ഒക്കെ കിട്ടുന്നവരുണ്ട്, കിട്ടാത്തവരുണ്ട് കേട്ടോ. ഓക്കെ, എന്നാലും അത്യാവശ്യം ലീവിന്റെ ആ ഒരു ലാഞ്ചന അടിക്കുന്നത് കൊണ്ട് ഫ്രൈഡേസ് വരുന്ന സമയത്ത് മോർ മോർ മോർ ഹാപ്പിയാണ് എല്ലാവരും. പക്ഷെ ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഹോളിഡേയ്സ് വരും എന്നതിന്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കി എല്ലാ ദിവസവും 3:30 ക്ലാസ് കഴിയുമായിരുന്നു. പക്ഷെ ഫ്രൈഡേ മാത്രം 4 മണി കഴിയണം, 4:45 ആവുമെന്ന് തോന്നുന്നുണ്ട് ക്ലാസ് കഴിയുന്ന സമയത്ത്. അപ്പൊ പഠിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച കുറച്ചധികം സമയം ഇരിക്കണം എന്ന് തോന്നുമെങ്കിലും ഉച്ചത്തെ ആ ഒരു ബ്രേക്ക് ഉണ്ടല്ലോ, ലഞ്ച് ബ്രേക്കിന്റെ ടൈമിലുള്ള ആ ഒരു ഇന്റർവൽ ടൈം കുറച്ച് ഡ്യൂറേഷൻ കൂടാറുണ്ട്. അതുകൊണ്ട് ഭയങ്കര സന്തോഷിക്കുകയായിരുന്നു. അപ്പൊ മൊത്തത്തിൽ പണ്ട് മുതലേ വെള്ളിയാഴ്ചയോടൊരു താല്പര്യം കൂടുതലായിരുന്നു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഇന്ന് എനിക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നു. യെസ്, അന്ന് സ്കൂളിലായിരുന്നു ആ വെള്ളിയാഴ്ചയുടെ താല്പര്യമെങ്കിൽ ഇന്ന് ഇവിടെയാണ്. അങ്ങനെ വീണ്ടും ഒരു വെള്ളിയാഴ്ച ദിവസം, കൃത്യം പറയുകയാണെങ്കിൽ 25 സെപ്റ്റംബർ ആയിരിക്കുന്നു അല്ലേ. കുറച്ചു ദിവസം കൂടിയുള്ളൂ, നമുക്കിങ്ങനെ വിരലിൽ എണ്ണി തുടങ്ങുമ്പോഴേക്കും തീർന്നു പോകുന്നതാണ് ഈ ഒരു മാസം എനിക്ക് തോന്നാറുണ്ട്. ഇത്ര വേഗമാണ് ഈ മാസം ഇങ്ങനെ അവസാനിക്കാൻ പോകുന്നത്. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സെപ്റ്റംബറും കഴിയാൻ പോവാണ്. വീണ്ടും ഒക്ടോബർ വരുന്നുണ്ട്, ഇനി 2-3 മാസം കൂടി ഉള്ളൂ. അങ്ങനെ ഈ ഒരു വർഷം തന്നെ അവസാനിക്കാൻ പോവാണ് അല്ലേ. കുറെ പേർക്കൊക്കെ ഈ വർഷം ശരിയായിട്ടുണ്ടാവും, കുറെ പേർക്കൊന്നും ശരിയായിട്ടുണ്ടാവില്ല. തുടക്കത്തിൽ പറഞ്ഞ പോലെയൊന്നും ആവില്ല, പോകെ പോകെ വന്നിട്ടുണ്ടാവാം. പക്ഷേ എന്നാ പോലും ഇനിയൊരു 3 മാസം കൂടിയുണ്ട് നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഈ ഒരു വർഷം ചെയ്യുമെന്ന് സ്വയം പ്രോമിസ് എടുത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് നോക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ഇയർ 2027 എന്റെ വർഷമാണ്. 2027 ഞാൻ ഇതൊക്കെ കൂടെ അങ്ങ് ചെയ്യും എന്നൊരു വിചാരമുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. വെറും വിചാരം മാത്രമായിട്ട് പോകരുത്, അല്ലെങ്കിൽ കോൺഫിഡന്റ് ആയിട്ട് ഉറച്ച തീരുമാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റണം. യെസ്, അങ്ങനെ ഞാൻ ഈ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതിലിങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഞാൻ ഇന്നത്തെ ആ ഒരു വിഷയത്തിലേക്ക് വരാൻ പോവാണ്. നമുക്കെല്ലാവർക്കും അറിയാം സംഗീതം അല്ലേ, ആ ഒരു പാട്ട്, സംഗീതം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. ഏതൊരു മനുഷ്യന്റെയും ആ ഒരു മൂഡിനെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സംഗീതത്തിന് സാധിക്കാറുണ്ട്. സങ്കടത്തിലിരിക്കുന്ന ഒരു മനുഷ്യന് നല്ലൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് അത്യാവശ്യം ഒരു റിലീഫ് കിട്ടാറില്ലേ. അതുപോലെ തന്നെ ഒന്നും കൂടി സങ്കടപ്പെടണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പാട്ടുകൾ നമുക്കുണ്ട്. മനുഷ്യന്റെ ഏതൊരു ഇമോഷനും കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ഈസിയസ്റ്റ് വേ എനിക്ക് തോന്നാറുണ്ട് സംഗീതമായിരിക്കും, മ്യൂസിക് ആയിരിക്കും അല്ലേ. ആ ഒരു സംഗീതത്തിൽ നമുക്കൊരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്തൊരു വ്യക്തിയുണ്ട്. മലയാളികൾക്ക് മാത്രമല്ല, എല്ലാ ഭാഷയിലുള്ളവർക്കും, സംഗീതത്തെ പ്രണയിക്കുന്ന, സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇദ്ദേഹം എന്നും സ്പെഷ്യലാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം നമുക്ക് സമ്മാനിച്ച ഒരു പിടി ഗാനങ്ങളുണ്ട്. ഒരു പിടി എന്ന് പറഞ്ഞാൽ പോരാട്ടോ, അത്രയും അധികം പാട്ടുകൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു 40,000-ൽ പാട്ടുകളൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള SP ബാലസുബ്രഹ്മണ്യം, അതെ SPB, നമ്മളെല്ലാവരും വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന SPBയുടെ ഓർമ്മ ദിനമാണ് സെപ്റ്റംബർ 25. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്, അദ്ദേഹത്തിന് മുന്നിൽ ഒരുപാട് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നതേ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നതും ഈ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. SPB എന്ന് പറയുന്ന ആ ഒരു മഹാഗായകൻ നമുക്ക് ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു പാട്ട്, ആ ഒരു ഗാനം ഏതാണ്, അതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ആ ഒരു കാര്യം കേട്ടോ. ഞാൻ എന്റെ കുറച്ച് ഫേവറേറ്റ് സോങ്സ് ആണ് ഇന്ന് അഹല്യ വിഷസിൽ പ്ലേ ചെയ്യാൻ വേണ്ടി സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട SPB പാടിയിട്ടുള്ള, SP ബാലസുബ്രഹ്മണ്യം പാടിയിട്ടുള്ളതിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒറ്റ ഒരു ഗാനം, കുറെ ഉണ്ടെന്ന് എനിക്കറിയാം, എന്നാ പോലും ഒരെണ്ണം അതാണല്ലോ. അല്ലെങ്കിൽ എല്ലാം നമ്മളിങ്ങനെ പറയും, അത് ഇത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഒരെണ്ണം ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനം പറയാൻ പറയുകയാണെങ്കിൽ ഏതായിരിക്കും നിങ്ങൾ പറയുന്നത്? അതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ആ ഒരു കാര്യം കേട്ടോ. ഓക്കെ, അപ്പോൾ സംഭവം ക്ലിയർ ആയല്ലോ. അതെ, SPB പാടിയതിൽ ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു പാട്ട് ഏതാണ്? അപ്പോൾ വേഗം വേഗം എന്നെ വിളിച്ചോളൂ. ഒപ്പം നിങ്ങൾക്ക് മെസ്സേജ് കൂടി അയക്കാം, വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പർ ആണ് കേട്ടോ. ആ നമ്പർ ഇതാണ്, 8281509000. 8281509000. അതാണ് എന്നെ വിളിക്കേണ്ട ആ ഒരു നമ്പർ. വിളിക്കാൻ മാത്രമല്ല നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ കൂടി സാധിക്കും കേട്ടോ. അപ്പോൾ വേഗം വേഗം ആ കോൾസും മെസ്സേജസും ഒക്കെ ഇങ്ങ് പോകുന്നോട്ടെ. അപ്പോൾ
സംസാരിക്കാനായി ഇന്നത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാനായി കൂടെയുള്ളത് ഇറ്റ്സ് മീ ആർജേ ആയില്യ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Yes, once again, welcome back to Ahalya Vishes. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങി എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിട്ടുണ്ട്. വിഷസുമായി ഇന്ന് കൂടെയുള്ളത് ഞാൻ അഹല്യയാണ് കേട്ടോ. യെസ്, മനോഹരമായ രണ്ട് പാട്ടുകൾ SPB യുടെ ബ്യൂട്ടിഫുൾ വോയിസിൽ നമ്മൾ നല്ല രണ്ട് പാട്ടുകൾ കേട്ട് കഴിഞ്ഞത്. ഇവിടെ എത്തുമ്പോൾ എനിക്കൊരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണ് ഇന്നത്തെ ആദ്യത്തെ ആ ഒരു കോളർ. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: ഗുഡ് മോർണിംഗ്, റിൻസൻ ഫ്രം ചാലക്കുടി.
2: റിൻസൻ ചേട്ടനാണ്. റിൻസൻ ചേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷം?
3: ഇവിടെ നല്ല വിശേഷം, സുഖമായിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്.
2: ആ, ഇന്ന് ഇവിടെ മഴ പെയ്തു.
3: ആ,
2: ഇന്ന് ഇവിടെ മഴ പെയ്തിരുന്നു. ഇന്ന് പുലർച്ചെ ഒരു മഴ ഉണ്ടായിരുന്നു.
3: ആ, സത്യം, ചൂടിനൊരു ആശ്വാസം.
2: അതാണ്, ചെറിയൊരു ആശ്വാസം ഉണ്ടല്ലേ. ഓക്കേ, അപ്പൊ റിൻസൻ ചേട്ടാ പറഞ്ഞോളൂ, SPBയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് ഏതാ?
3: ഒരു പാട്ട് മുന്താണ് പിടിച്ചില്ലേ,

0: ഈ ഗാനം ഭയങ്കര ഇഷ്ടം,
1: ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി
0: അടിപൊളി. നമുക്ക് ഒരു ഗാനത്തിലും അത് കൗന്നല്ല,
1: അത് പറ്റില്ല, അത് അത് സാധ്യമായ ഒരു കാര്യമല്ല കേട്ടോ. പക്ഷെ ഒരു ഗാനം മാത്രം ഞാനിന്ന് ചോദിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്കറിയാം ആ ലിസ്റ്റ് ഇങ്ങനെ പോവും, ട്രെയിൻ പോണ പോലെ. ആ അടുത്തത് അടുത്തത് അടുത്തത് അടുത്തത്.
0: മലയാളത്തിലും നല്ല പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്,
1: ഉണ്ട്, മലയാളത്തിലും നല്ല പാട്ടുകളൊക്കെ ഉണ്ട്.
0: അഞ്ചു വർഷം തോന്നുന്നു അല്ലേ?
1: അതെ അതെ അതെ അതെ അതെ. കോവിഡിന്റെ ആ ഒരു സമയമായിരുന്നല്ലോ.
0: കോവിഡിന്റെ സമയത്ത്,
1: കോവിഡിന്റെ സമയത്തായിരുന്നു.
0: ഇത്രത്തോളം നാളായി തന്നെ സത്യത്തില് നമുക്കത് അഞ്ചു വർഷം ആയോ എന്ന് തന്നെ ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഇഷ്ടപ്പെട്ടൊരു പാട്ടുകാരനെ.
1: അതെ, 2020
0: ആറ് വർഷമായി.
1: ഇപ്പോ 2026 വരുമ്പോ ആറ് അങ്ങനെ. പക്ഷെ നമ്മുടെ കൂടെ ഉണ്ട്, അതാണ് ആ പാട്ടിന്റെ ഒരു മാജിക്. അതാണ് നമുക്ക് ഫീൽ ചെയ്യില്ല അദ്ദേഹം ഇവിടെ ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല
0: എന്നുള്ളതാണ്. നമ്മള് കേൾക്കാത്ത ദിവസങ്ങളുണ്ടാവില്ല,
1: കാരണം
0: ഒഴുകി വരും. അതേപോലെ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജാനകിയമ്മ.
1: അതാണ്
0: ഇവരൊക്കെ
1: കലാകാരന്മാർക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. ഓക്കെ, അപ്പൊ ചേട്ടാ പറഞ്ഞോളൂ, ഇന്നത്തെ വിശ്വസ് ആർക്കാണ്?
0: വിശ്വസ് പ്രിയപ്പെട്ട സത്യഭാമമ്മ, റാണി വർഗീസ്, ടി വി മുഹമ്മദ്, വടക്കേ വാവനൂർ, കുഞ്ഞപ്പ പന്താവൂര്.
1: ഓക്കെ,
0: എല്ലാവർക്കും.
1: അപ്പോ റിൻസഞ്ചായന്റെ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, അപ്പോ നമ്മളെ വിളിച്ചത് റിൻസഞ്ചായിട്ടായിരുന്നു, ചാലക്കുടിയിൽ നിന്ന്. അങ്ങനെ എനിക്ക് അടുത്ത ഒരു കോളർ ഇങ്ങനെ ഓടി വരുന്നുണ്ട്, ആ ഒരു കോളിലേക്കും കൂടി ഞാൻ പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: ആത്മിക.
1: ആത്മിക കുട്ടി, ആത്മിക കുട്ടിക്ക് സുഖാണോ? ആ സുഖല്ലേ. ഏ പോയോ?
2: ഹലോ
1: ഹലോ, സുഖായിട്ടിരിക്കുന്ന കുട്ടാ? സുഖാണ്. ഓക്കെ, പാത്വിക കുട്ടാ, എസ് ബി ബിനെ അറിയോ? ഇല്ലയോ? സാരില്ല കേട്ടോ, വീട്ടില് ചോദിക്കണം ആരാ അമ്മ എസ് ബി ബി, എസ് ബി ബി പാടിയ പാട്ട് എനിക്ക് കേൾപ്പിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കണം. ചോദിക്കോ? ഓ ഓക്കെ, ഇന്ന് ഇന്ന് ചേച്ചി പ്ലേ ചെയ്യുന്ന പാട്ടുകൾ കേൾക്കണം കേട്ടോ. ഓക്കെ, അപ്പോ ആത്മിക കുട്ടാ പറയൂ, ഇന്നത്തെ വിശ്വസ് ആർക്കാ? ആണോ? ഓക്കെ, മിടുക്കി കുട്ടി, കൺഗ്രാജുലേഷൻസ്. ഓക്കെ സഹകരെ, അപ്പൊ എന്നാലും ഇനി മിടുക്കിയായിട്ട് പഠിക്കാട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മൾ വിളിച്ചത് ആത്മിക കുട്ടിയായിരുന്നു, അവിടെ അങ്ങനെ എത്തിയിട്ടില്ല, ചെറിയ പ്രായമല്ലേ, അതിന്റെയാണ്, കുഴപ്പമില്ല. ഇനിയും കുറച്ച് വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ പ്ലേ ബാക്ക് അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഈ കാര്യങ്ങളും ഇതുതന്നെയായിരിക്കും. എസ് ബി ബിയുടെയും ജാനകി അമ്മയുടെയും ആ പാട്ടുകളിലേക്കൊക്കെ തന്നെയാണ് നമ്മളും പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ സമയം 8 കഴിഞ്ഞ് 23 ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓൺ യുവർ അഹല്യ FM 90.4 വിത്ത് മീ ആർ ജെ അഹല്യ. അതെ, അപ്പോ എസ് ബി ബിയെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കറിയാം അദ്ദേഹത്തിന് നിരവധി അവാർഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചെറിയൊരു സംഗീത ലൈഫിലേക്ക് പോകുന്ന സമയത്ത് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, അത്രയും ഭാഷകൾ ഉൾപ്പെടെ 16 ഭാഷകളിലായിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 16 ഭാഷ, അതെ 16 ലാംഗ്വേജിൽ അദ്ദേഹം പാടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 40,000-ൽ അധികം പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തു എന്നൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡിലും അദ്ദേഹം സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂല്ലേ, പാട്ടുകൾ ഏറ്റവും കൂടുതൽ പാട്ട് റെക്കോർഡ് ചെയ്തതിന്റെ പേരിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, എവിടെയാണ് ആ റേഞ്ച് എന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബഹുമതികളിലേക്ക് നോക്കുന്ന സമയത്തെ രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകിയിട്ട് ആദരിച്ചിട്ടുണ്ട്. അത് 2001 കേട്ടോ പത്മശ്രീ ലഭിച്ചിരിക്കുന്നത്. പിന്നീട് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് 2011. അതുപോലെ തന്നെ മരണാന്തര ബഹുമതിയായിട്ടുള്ള പത്മവിഭൂഷൺ 2021 അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. കൂടാതെ 6 തവണ മികച്ച ഗായകനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും അദ്ദേഹം നേടിയിട്ടുണ്ടെന്നുള്ളതാണ്. 6 തവണ നാഷണൽ അവാർഡ് വിന്നറാണ് നമ്മുടെ പ്രിയപ്പെട്ട എസ് ബി ബി എന്ന് പറയുമ്പോൾ. അതാണ് ആ റേഞ്ച് കണ്ടു മക്കളെ, ആ ഒരു റേഞ്ച് ഹെവിയാണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ അദ്ദേഹം ഇങ്ങനെ നിലനിന്ന് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ. അത്രയും മനോഹരമായ ഗാനങ്ങളല്ലേ നമുക്ക് നൽകിയിരിക്കുന്നേ. യെസ്, അപ്പോൾ എസ് ബി ബിയുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ഏതാണ്? അതാണ് ഞാൻ ഇന്ന് ചോദിച്ച ആ ഒരു കാര്യം അല്ലേ. എനിവേ, എനിക്കൊരു കോള് കൂടി വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി ഞാൻ ഓടി പോകുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇല്ല, ആ കോള് ഡ്രോപ്പായി പോയി, സാരമില്ല. മെസ്സേജുകൾ അയക്കാനവർ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ വേഗം വേഗം വേഗം ആ മെസ്സേജ് കൂടി സെൻഡ് ചെയ്തോളൂ കേട്ടോ. അതിലും ഇങ്ങനെ ടൈം ഇടണ്ട, ലേറ്റ് അടിക്കണ്ട, ലാഗ് അടിക്കണ്ട. ഓക്കെ, എനിവേ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്. അഖല്യ ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട പ്രിയങ്കരി അഖല്യ കുട്ടിക്ക് സ്നേഹത്തോടുള്ള ഗുഡ് മോർണിംഗ്. ഞാൻ കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് കെ ഷൈഫുദ്ദീൻ.
1: കെ ഷൈഫുദ്ദീൻ, ഓക്കെ. ഷൈഫുദ്ദീൻ ചേട്ടാ, സുഖമായിരിക്കുന്നു?
3: സുഖം സുഖം സുഖകരം. ആയില്യമോള, ആയില്യമോള് എങ്ങനെയുണ്ട്?
1: സുഖം സുഖം സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ.
3: ഓക്കെ, താങ്ക് യു.
1: അതാണ് അപ്പോ ഷൈഫുദ്ദീൻ ചേട്ടാ, പറയൂ, എസ് ബി ബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് ഏതാ?
3: എനിക്ക് മൗന രാഗം എന്ന തമിഴ് മൂവിയില് മന്ത്രം വരത്തെന്തലിക്ക് നെഞ്ചമില്ലയോ അൻപേ എൻ അൻപേ
1: എൻ അൻപേ, ആ പാട്ടാണ് ഏറ്റവും ഇഷ്ടം.
3: ഏറ്റവും പിന്നെ അത് വിട്ട മലരേ മൗനമ
1: ആണോ?
3: അത് എസ് പി ബി സാറിന് മെന്റലാക്കിയ പാട്ടാണ്. അയാൾ 6 മണിക്ക് ശേഷം എവിടെയും റെക്കോർഡിങ് ചെയ്യില്ലത്. ഈ പാട്ട് മാത്രമാണ് ഒരുപാട് തിരക്കിച്ചപ്പോ 7:30 ഇപ്പൊ ചെയ്തത്. ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾക്ക് അങ്ങനെ പ്രാന്ത് പിടിച്ചു വന്നു. 12-2 മണി വരെ ഈ പാട്ട് പാടിക്കൊണ്ടിരുന്നു അവിടെ സ്റ്റുഡിയോ.
1: നമുക്ക് നോക്കാം, അങ്ങനെയാണെങ്കിൽ ഷൈഫുദ്ദീൻ ചേട്ടനെ ഹാപ്പി ആവാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം കിട്ടോ ഇല്ലയോ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഷൈഫുദ്ദീൻ ചേട്ടാ പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
3: ഇന്നത്തെ വിഷസ് വന്ന് നാളെ നമ്മുടെ പാലക്കാട് ചന്ദ്രനഗർ ഷൺമുഖണ്ണൻ ബർത്ത്ഡേ ആണ്. അയാൾക്ക് അഡ്വാൻസ് ആയിട്ട് 1000 പിറന്നാളാക്കും.
1: ഓക്കെ, അപ്പോ ഷൈഫുദ്ദീൻ ചേട്ടന് മനോഹരമായൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ.
3: താങ്ക് യു
1: സോ മച്ച് ഫോർ ദ കോൾ. യെസ്, നമ്മളെ വിളിച്ചത് ഷൈഫുദ്ദീൻ ചേട്ടനായിരുന്നു. അങ്ങനെ കണ്ടു, എസ് ബി ബി എന്ന് പറയുന്ന സമയത്ത് ഒരു പാട്ടിൽ നിർത്താൻ പറ്റുന്നില്ല, അതാണ് ഏറ്റവും വലിയൊരു കാര്യം അല്ലേ. ഒരെണ്ണം എങ്ങനെ ഇപ്പൊ ചൂസ് ചെയ്യും, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. അവിടെയാണ് അവിടെയാണ് ആ കാര്യം ഇരിക്കുന്നത്. എനിവേ, ഇതേ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാൻ പോവാണ്. അതും ഇന്നത്തെ പാട്ടുകൾ കേൾക്കാനായിട്ടുള്ളൊരു ആവേശം എനിക്ക് ഇത്തിരി കൂടുതലാണ്. എസ് ബി ബി സോങ്സ് ആണ് ഞാൻ ഇന്ന് എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ കേൾക്കാനുള്ളൊരു ത്വര ഇത്തിരി കൂടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതേ അടുത്ത പാട്ടുകളിലേക്ക് പോവാം അല്ലേ. മനോഹരമായ രണ്ട് പാട്ടുകൾ എത്തുന്നുണ്ട് അഹല്യ വിഷസിൽ. കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓൺ യുവർ അഹല്യ FM 90.4 with me RJ Ailya.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447217211. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തും.

0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: എന്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: ആഹാ, അപ്പൊ ഇന്നൊരു ഭാഗ്യവാനാണല്ലോ.
1: അതെ അതെ അതെ,
0: സാധാരണ അങ്ങനെ ആർക്കും കിട്ടാറില്ല.
1: അതെ, ഞാൻ ജസ്റ്റ് ഒന്ന് രാവിലെ കേട്ട് നോക്കിയപ്പോഴാണ് ഇന്ന് വിളിക്കണം തോന്നി, അതുകൊണ്ട് വിളിച്ചതാണ്.
0: ഓക്കെ ഓക്കെ. ശ്രീജിത്ത് എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാൻ പൊൻപറമ്പ്.
0: പൊൻപറമ്പില് നിന്നാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു ശ്രീജിത്ത്?
1: ഞാനിപ്പോൾ പഠിച്ചോണ്ടിരിക്കുകയാണ് ചേച്ചി.
0: പഠിക്കുകയാണോ? എന്തിനാ പഠിക്കുന്നേ?
1: ബാങ്ക് കോച്ചിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ബാങ്ക് കോച്ചിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. എങ്ങനെ പോകുന്നു പഠനമൊക്കെ? നന്നായി പോകുന്നുണ്ടോ?
1: കുഴപ്പമില്ല, നന്നായി പോകുന്നുണ്ട്.
0: നന്നായി പോകുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ നന്നായി പഠിക്കുക.
1: ഓ, തീർച്ചയായിട്ടും.
0: അതാണ്. ഓക്കെ, അപ്പൊ ശ്രീജിത്തെ പറഞ്ഞോളൂ, എസ് പി ബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് ഏതാ?
1: എസ് പി ബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് എനിക്ക് ചന്ദ്രമുഖി സിനിമയിലെ ഒരു പാട്ട് ഇഷ്ടമാണ്.
0: ആ, നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു ഒരു പാട്ട്.
1: അതെ അതെ, ആ പാട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പാടണം വിചാരിച്ചു, പക്ഷെ ആ പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ദളപതി സിനിമയിലെ യേശുദ നമ്മുടെ ദാസേട്ടനും എസ് പി ബിയും കൂടി പാടിയ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: കാട്ടുക്കുയിലേ അല്ലേ? ഓക്കെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്.
1: അത് കുറച്ചും കൂടി ഫ്രണ്ട്ഷിപ്പിന് ബന്ധപ്പെട്ടുള്ളൊരു വരികളായതുകൊണ്ട് ഭയങ്കര
0: ഇഷ്ടമാണ്. ഓക്കെ, അവിടെ ഇങ്ങനെ റേഡിയോ ഇങ്ങനെ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? ശബ്ദം കുറയ്ക്കണം കേട്ടോ ഇനി വിളിക്കുമ്പോ. ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും കേൾക്കില്ല, ഞാൻ പറയുന്നതൊക്കെ ഇങ്ങനെ തിരിച്ചു കേട്ടുകൊണ്ടേയിരിക്കും. ഇപ്പൊ റെഡിയാണ്? റെഡിയാണ്. ഓക്കെ, അപ്പോ ശ്രീജിത്തെ പറഞ്ഞോളൂ, ഇനി ഇന്നത്തെ സ്പെഷ്യൽ വിഷസ് ആർക്കാണ് കൊടുക്കേണ്ടേ?
1: സ്പെഷ്യൽ വിഷസ് എന്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കാണ്.
0: ആഹാ, ഓക്കെ.
1: അതുമാത്രല്ല, ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തുന്ന ദിനമായതുകൊണ്ട് ഒരു നാല് പേര് ജസ്റ്റ് ഒന്ന് പാടാൻ വേണ്ടി ശ്രമിക്കാം.
0: ആ, വേഗം പാടിക്കോ, സമയം ഇങ്ങനെ പോകും.
1: ഓക്കെ ഓക്കെ, ജസ്റ്റ് ഒരു നാല് പേര്.
0: ഓക്കെ.
1: ബന്ധം എന്നെ സ്വന്തം എന്നെ പോന എന്നെ വന്നാൽ എന്നെ ഉറവയ്ക്കെല്ലാം കവലപ്പെട്ട ജന്മം ഞാനില്ലേ ഉള്ള മട്ടും താനേ എന്നു സുരക്കൂടത്താരെ നണ്ടൻ കേട്ടാൽ വാങ്ങിക്കെന്നു സൊല്ലുവേ നണ്ടൻ പോട്ട സോറ് ദിനവും തിന്നിൻ പാറ് നട്ടെ കൂടെ കർപ്പപ്പൂലെ എന്നുവേ. ഓക്കെ ആണോ?
0: അടിപൊളി. ആഹാ, നന്നായി പാടിയല്ലോ. സൂപ്പറായി പാടി. അപ്പൊ ഇന്ന് ഫുള്ള് കേൾക്കണം കേട്ടോ. ചിലപ്പോ എന്തെങ്കിലും സർപ്രൈസ് കിട്ടും.
1: ഓക്കെ
0: ഓക്കെ ശ്രീജിത്ത്, അപ്പൊ എന്തായാലും മനോഹരമായൊരു ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു സോ മച്ച്. നന്നായി പാടിയില്ലേ ശ്രീജിത്ത്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഇടയ്ക്ക് ഞാൻ പ്ലേ ചെയ്യുന്ന ഒരു പാട്ട് കൂടിയാണ്. അപ്പൊ അഗൈൻ ഇങ്ങനെ ആരെങ്കിലൊക്കെ അത് പാടി കേൾക്കുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ള ഒരു പരിപാടിയല്ലേ? പിന്നല്ലാതെ സന്തോഷമില്ലേ? അതെന്താ അല്ലേ, രസമാണ്. നല്ല ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറഞ്ഞ സിനിമ, അതുപോലെ തന്നെ ആ പാട്ടും അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ അടുത്ത് ഈ സിനിമ അഗൈൻ ഒന്നിരുന്ന് കണ്ടിരുന്നു കേട്ടോ. അതായത് റീൽസിൽ ഇങ്ങനെ ഈ സിനിമയുടെ കുറേ കട്ടിൻ്റെ ഒരു അതിപ്രസരം തന്നെയായിരുന്നു. അപ്പൊ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് എനിക്ക് എന്താണെന്ന് അറിയില്ല, ഈ സിനിമ കാണാനുള്ള ഒരു ത്വര വല്ലാതെ വന്നു. അങ്ങനെ ഞാൻ ഇരുന്ന് ഈ സിനിമ അഗൈൻ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എനിവേ, ഇതേ നമുക്ക് അടുത്തൊരു കോളർ വരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് ഇതേ ഞാൻ ഓടി അങ്ങ് പോവാണ് കേട്ടോ. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ,
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ആയിഷ ചേച്ചിയാ. ആയിഷ ചേച്ചി, എന്തൊക്കെ വിശേഷം? സുഖായിരിക്കട്ടെ. ഓക്കെ, ആയിഷ ചേച്ചി. ആ, അതാ ഞാൻ അങ്ങ് പറയാൻ വന്നേ. പറയൂ, എസ് പി ബി യുടെ പ്രിയപ്പെട്ട ഒരു പാട്ട് ഏതാണെന്ന് പറയൂ.
2: ഓക്കെ, ഇനി മുൻപ് പാടിയ ആള് നല്ലോണം പാടിയല്ലോ. മുഴുവൻ പാടിയതായിരുന്നു.
0: ആ, നന്നായിരുന്നു, എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ ആയിഷ ചേച്ചി പറയൂ, ആയിഷ ചേച്ചിയുടെ പ്രിയപ്പെട്ട എസ് പി ബിയുടെ ആ ഒരു പാട്ട് ഏതാണ്? ഇന്ന് ഒരെണ്ണേ പറയാൻ പറ്റൂ, അതിനുള്ള സമയമേ ഉള്ളൂ. എന്താണ്? കേട്ടില്ല. മുഴുവൻ ഇഷ്ടാണ്, എന്നാലും ഒരെണ്ണം പറയാൻ പറഞ്ഞ പറ്റില്ല അല്ലേ?
2: അതെ,
0: കുറച്ച് ബുദ്ധിമുട്ടാണ്.
2: ഞാൻ പാടുകയാണെന്ന് വെച്ചാല് ഇതയം കോവിലൊരു പാട്ടുണ്ട്.
0: ആ പാട്ടിഷ്ട,
2: അതിലെല്ലാ ഗാനം ഇഷ്ടമാണ്.
0: എല്ലാ പാട്ടും

0: ഇഷ്ടമാണ്. എങ്ങനെ ഇപ്പൊ ഓരോന്ന് ഓരോന്ന് പറയാല്ലേ?
1: അതെ, എങ്ങനെയാ
0: കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണത്, ഒരെണ്ണം പറയാൻ വേണ്ടിട്ട്.
1: അതെ, ഉദയ ഗീതം പാടുകയും പാട്ടുണ്ട്. അയ്യോ, പാട്ട് ചോദിച്ചാ പറയാൻ പറ്റില്ല,
0: അത്ര അധികം ഉണ്ട്. അടിപൊളി അടിപൊളി. ഓക്കെ ആയിഷ ചേച്ചി, അപ്പൊ പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
1: എല്ലാവർക്കും ആയിക്കോട്ടെ. കേട്ട് കേട്ട് കൂട്ടു കുടുംബ എല്ലാവർക്കും, നിങ്ങൾ എല്ലാവർക്കും, എല്ലാ അർജേഷനും, അവിടെ വിഷ്ണു മറ്റേ
0: എല്ലാവർക്കും കൊടുക്കാം. കുറെ നാളെ കുഴപ്പമില്ല, ഞാൻ എല്ലാവരോടും പറയാം കേട്ടോ.
1: എല്ലാവരോടും അന്വേഷണം പറയൂട്ടോ.
0: ഓക്കെ പറയാം. അപ്പൊ എന്തായാലും ആയിഷ ചേച്ചിക്ക് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, അപ്പോ നമ്മൾ വിളിച്ചത് ആയിഷ ചേച്ചി ആയിരുന്നു. അങ്ങനെ ദേ സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിട്ടുണ്ട്. അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. ദേ വരുന്നു അടുത്ത ബ്യൂട്ടിഫുൾ 2 ട്രാക്ക് വരാൻ പോവാണ്. അപ്പൊ നമുക്ക് കേൾക്കാം. യെസ്, കേട്ടുകൊണ്ടിരിക്കുന്ന ഹലി വിഷസ് ആണ് ഓൺ യുവർ ഹലി FM 90.4 വിത്ത് മീ ആർ ജെ ആയിലിയാ.

0: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം 8 കഴിഞ്ഞ 55 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെ ഉണ്ട് ഇറ്റ്സ് മീ RJ അഹല്യ. അപ്പം ഞാൻ ഒട്ടും സമയം കളയാതെ അടുത്തൊരു കോളറിലേക്കും കൂടി ഒന്ന് ഓടിപ്പോട്ടെ കേട്ടോ. ഹലോ
4: ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
4: മോർണിംഗ്.
3: ഇതാരാണ്?
4: ഇത് അനു ഫ്രം കൊണ്ടോട്ടി.
3: അനു ഫ്രം കൊണ്ടോട്ടി അല്ലേ? കൊണ്ടോട്ടി, മലപ്പുറം, കോഴിക്കോട്. ആ കൊണ്ടോട്ടി അല്ലേ? ആ മലപ്പുറം കൊണ്ടോട്ടി. ഓക്കെ അനു, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു? സുഖമായിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ അനു പറയൂ, SPB യുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് ഏതാ?
4: SPB യുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ഒരുപാടുണ്ട്.
3: ഒരെണ്ണം പോരട്ടെ, ഒറ്റൊരെണ്ണം.
4: അപ്പോ ഇന്ന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്.
3: ആഹാ, ഓക്കെ. എന്താ അവളുടെ പേരെന്താ, കുട്ടിയുടെ പേരെന്താ?
4: ആൻവിക കൃഷ്ണ.
3: ആൻവിക കൃഷ്ണ. ഓക്കെ, അപ്പൊ ആൻവിക കൃഷ്ണക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒരുപാട് സ്നേഹത്തോടെ അറിയിക്കുന്നു കേട്ടോ.
4: SPB യുടെ വിയോഗത്തിലൊക്കെ വിഷമിച്ചൊരു ദിവസത്തില് ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ളൊരു അവസ്ഥയിലായിരുന്നു. മോള് ജനിച്ചതിന്റെ ഒരു സന്തോഷത്തില്.
3: അതുകൊണ്ട്
4: തന്നെ ഞാൻ, എനിക്ക് അദ്ദേഹം മരിച്ചു എന്നുള്ള ആ ഒരു ഫീൽ ഇല്ല ഇപ്പൊ.
3: നമ്മൾ പറയാറില്ലേ കലാകാരന്മാർക്ക് മരണമില്ല.
4: അതെ, അദ്ദേഹം, അദ്ദേഹത്തിന് മരണമില്ല. എല്ലാ ദിവസവും ഡെയിലി ഒരു പാട്ടെങ്കിലും നമ്മൾ അദ്ദേഹത്തിന്റെ
3: കേൾക്കുന്നുണ്ടാവും
4: ആയിട്ടില്ല.
3: അതാണ്, അതാണ്. ഓക്കെ, അനുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാ?
4: അല്ലെ, ഓക്കെ. അപ്പൊ എന്റെ മോൾക്ക് വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഒരു പാട്ട് പാടാം.
3: ഓക്കെ,
4: എവിടെ ഡെഡിക്കേഷൻ. ഓക്കെ. വെറും വഴിയിൽ പണി പറയേ, തരുവയിലാ ദിനം നനയേ.

ഓക്കേ, അനു നന്നായി പാടിയിട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ബർത്ത്ഡേ ഒക്കെ നന്നായി സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളെ വിളിച്ചത് അനു ആയിരുന്നു, കൊണ്ടോട്ടിയിൽ നിന്ന്. നന്നായി പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അങ്ങനെ ദേ പതിയെ ഞാൻ ഇന്നത്തെ കോൾസിനൊക്കെ ഒരു ചെറിയൊരു വൈൻഡപ്പ് അങ്ങ് പറയുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഒരുപാട് മെസ്സേജുകളുണ്ട് വായിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ആ മെസ്സേജുകളിലേക്കൊക്കെ പോകണം. ഞാനിങ്ങനെ മെസ്സേജുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ മെസ്സേജുകളിൽ നിന്ന് അങ്ങ് ആരംഭിക്കാം അല്ലേ. യെസ്, ആദ്യത്തെ മെസ്സേജ് ആരുടെയാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ്, ഞാൻ ഷീബ കുമരകം. എനിക്ക് എസ് പി ബി സാറിന്റെ പാട്ടെല്ലാം ഇഷ്ടമാണ്. അതിലൊന്ന് താരാപദം ചെയ്തോഹരം. ഇന്ന് ഇന്ന് എന്തോ സംതിങ് ഫിഷി എന്ത് സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ട് കൃത്യം ഓർഡറിലായിരിക്കും. ഒന്നില്ലെങ്കിൽ എന്റെ ലാസ്റ്റ് കോളർ പറയുന്ന പാട്ടായിരിക്കും എന്റെ നെക്സ്റ്റ് പാട്ട്, അല്ലെങ്കിൽ ഞാൻ വായിക്കുന്ന മെസ്സേജിൽ വരെ ആ ഒരു സാമ്യത. കൊള്ളാലോ പരിപാടി, കൊള്ളാം, നൈസ് ആയിട്ടുണ്ട്. ഓക്കെ, താരാപദം ചെയ്തോഹരം എന്ന ഗാനമാണ്. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു. ഷൈഫുദ്ദീൻ ചേട്ടനും മാധവൻ ഏട്ടനും ബാലേട്ടനും കൃഷ്ണേട്ടൻ മോൾക്കും ഞങ്ങളുടെ സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഡേ ആശംസിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് എത്തിയിരിക്കുന്നത്. ഷീബ ചേച്ചിയുടെ മെസ്സേജാണ് കുമരകത്ത് നിന്നും. ഷീബ ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. യെസ്, അങ്ങനെ അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹലി വിഷസ്, ഗുഡ് മോർണിംഗ്. ഒരാളോട് ശത്രുത തോന്നുവാനുള്ള പ്രധാന കാരണം അവരുടെ കഴിവിൽ മറ്റുള്ളവർക്കുള്ള അസൂയ ആണെന്ന് ഓർക്കുക. നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ നേട്ടത്തിൽ സന്തോഷം കണ്ടെത്തി അവരോട് അസൂയയില്ലാതെ ജീവിക്കാൻ സാധിക്കൂ. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. പി വി മുഹമ്മദ് വടക്കേ വാവന്നൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മുഹമ്മദ് ചേട്ടന്റെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. എനിക്കിങ്ങനെ കോൾസ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ വിളിക്കുന്നവരൊക്കെ ഒന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് ഇനി കോൾസ് എടുക്കാനുള്ളൊരു സമയമില്ല, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ അടുത്ത മെസ്സേജിലേക്ക് പോവാം. എത്ര ഓടിയാലും തിരികെ എത്തേണ്ട ഇടം മറക്കരുത്. നേടിയെടുക്കേണ്ട ലക്ഷ്യം മറക്കരുത്. വന്ന വഴിയും വഴിയെ നടത്തിയവരെയും മറക്കരുത്. ശുഭദിനം നേരുന്നു സുലൈ. മൊത്തത്തിലൊന്നും മറക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ സുലൈ സാറിന്റെ മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, വെരി ഗുഡ് മോർണിംഗ് ആയില്ല, വെരി ഗുഡ് മോർണിംഗ്. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ഒരു ഗായകനും നടനും സംഗീത സംവിധായകനും നിർമ്മാതാവും ായിരുന്നു എസ് പി ബാലസുബ്രഹ്മണ്യം. അദ്ദേഹത്തിന് പ്രണാമം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സോങ്, മലരെ മൗനമ എന്ന സോങ് ആണ്. അഹല്യ എഫ് എം കേൾക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു എന്ന് സ്വാതി നാമ്പള്ളിപ്പുര. ഓക്കെ, മുണ്ടൂർ പാലക്കാട്. ഓക്കെ, അപ്പോൾ സ്വാതി ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. എനിക്കിങ്ങനെ കോൾസ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് കോൾസ് എടുക്കാനുള്ള സമയം ദേ ഇവിടെ ഇങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിളിക്കുന്നവർ ഒന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു മെസ്സേജ് വായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. നമസ്കാരമായില്ല, നമസ്കാരം. സുഖമല്ലേ? സുഖമാണ് കേട്ടോ. ഇന്നത്തെ ടോപ്പിക് കേട്ടു, എസ് പി ബി ഗാനങ്ങൾ എല്ലാം മധുരം തന്നെ. ഓക്കെ, എല്ലാം പൊന്നിൽ വിളയിച്ച പാട്ടുകൾ. ഇന്ന് 19th പിറന്നാൾ ആഘോഷിക്കുന്ന പേരക്കുട്ടി മാറഞ്ചേരിയിലെ അബ്ദുൽ നാഫിന പിറന്നാൾ ആശംസകൾ. ഓക്കെ, അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അബ്ദുൽ നാഫിന ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഒപ്പം ആയിലി കുട്ടിക്കും ആശംസകൾ. നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. അപ്പൊ നഫീസ കുഞ്ഞിപ്പ പന്താവൂരിനും മനോഹരമായൊരു ദിവസമാവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അങ്ങനെ ദേ ഞാൻ അടുത്ത മെസ്സേജിലേക്ക് പോവാൻ പോവാണ്. മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. ആയില്യ, ആദ്യം വെച്ച മണ്ണിൽ ഇന്ത കാതൽ. ഓക്കെ, മലരെ മൗനമ. എസ് പി ബി സാറിന്റെ പാട്ടുകൾ ഒരു പാട്ടിൽ നിർത്താൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പാട്ടും ഇഷ്ടമാണ്. ഇന്ന് കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സൗമ്യ ചെർപ്പുളശ്ശേരി. സൗമ്യ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, പ്രിയപ്പെട്ട ആയില്യ മോൾക്കും അഹല്യ കുടുംബത്തിനും ഹൃദയം നിറഞ്ഞ സുപ്രഭാതം. മഴ വറ്റിയ ഞങ്ങളുടെ വയനാടൻ മലനിരകളെ തഴുകിത്തലോടി ഇന്നലെ ഒരു കുളിർമഴ പെയ്തിറങ്ങി. അതെ, ഇവിടെയും ഒരു ചെറിയൊരു കുളിർമഴ പെയ്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ മഴത്തുള്ളികളുടെ ഈർപ്പമായാത്ത വയനാടൻ കുളിരുമായി പാലക്കാടൻ മണ്ണിലെ വിശേഷങ്ങൾ തേടുകയാണ്. കേൾവിക്കാരുടെ കാതുകളിൽ മധുരമായ തേൻമഴ പൊഴിയിക്കുന്ന പ്രിയപ്പെട്ട ആയില്യമോൾക്കും അഹല്യയുടെ നെടുന്തൂണുകളായ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രകൃതിയുടെ പച്ചപ്പണിഞ്ഞ ഹൃദയം നിറഞ്ഞ പ്രഭാതവന്ദനം. സ്നേഹത്തോടെ, സിറാജ്, വയനാട്. ഓക്കെ, സിറാജ് എന്നും വളരെ സ്നേഹത്തോടെ മനോഹരമായ ഒരു ദിവസം വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്.
ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ എഫ് എം ആൻഡ് ആയിലി ചേച്ചി. സുഖമല്ലേ ചേച്ചി? സുഖമാണ് കേട്ടോ. എസ് പി ബിയുടെ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. ഇന്ന് എസ് പി ബിയുടെ ഓർമ്മദിനത്തിൽ ഇവിടെ പാലക്കാട് പരിപാടിയുണ്ട്. വൈകുന്നേരം 6:30 എല്ലാവരും പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വി ടി ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയം പാലക്കാട് വെച്ചാണ് പരിപാടി നടക്കുന്നത് എന്ന് തോന്നുന്നു. ഓക്കെ, ഇതാരാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്? മെസ്സേജ് അയച്ച ആളുടെ പേര് എവിടെ പോയി? പേരില്ലല്ലോ. ഓക്കെ, എനിവേ, ഞാൻ പ്രീവിയസ് മെസ്സേജിൽ സുചിത്ര കുട്ടപ്പൻ എന്നാണ് കണ്ടത്, അതുകൊണ്ട് സുചിത്രയാണെന്ന് ഞാൻ അനുമാനിക്കുന്നു. അപ്പൊ സുചിത്രയ്ക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഈ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, നമസ്കാരം, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ലതീഷ് കുന്നമ്മൽ. ഓക്കെ, പയ്യന്നൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലതീഷ് ചേട്ടന് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അടുത്ത മെസ്സേജിലേക്ക് ഇതേ പോവാണ്. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയില്ല, ഗുഡ് മോർണിംഗ്. എസ് പി ബി ഗാനങ്ങളുടെ ദീപ്തസ്മരണകളിൽ എല്ലാവർക്കും ശുഭദിന ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് ലീല ടീച്ചറുടെ മെസ്സേജാണ്. ലീല ടീച്ചർക്ക് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്യുന്നു. യെസ്, അങ്ങനത്തെ അടുത്ത മെസ്സേജ് നോക്കുന്ന സമയത്ത്, ഗുഡ് മോർണിംഗ് അഹല്യ, ഗുഡ് മോർണിംഗ്. സെപ്റ്റംബർ 25 വേൾഡ് ഫാർമസിസ്റ്റ് ഡേ കൂടിയാണ്. അതെ, എല്ലാ ഫാർമസിസ്റ്റിനും ആശംസകൾ അറിയിക്കുന്നു എന്ന് സജിത ഫാർമസിസ്റ്റ് മുതലമട. ഓക്കെ, അപ്പോൾ സജിത ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അതെ, ഇന്ന് ഫാർമസിസ്റ്റ് ഡേ കൂടിയാണ് കേട്ടോ. ആ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഫാർമസിസ്റ്റുകൾക്കും നല്ലൊരു ദിവസം കൂടി വിഷയമാണ്. അങ്ങനെ ഞാൻ അടുത്ത മെസ്സേജിലേക്ക് കടക്കുന്ന സമയത്ത് അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹലോ അഹല്യ, ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് മീ പ്രിയ ഫ്രം തെങ്കുറിശ്ശി. എസ് പി ബിന്റെ സോങ്സ് വളരെ ഇഷ്ടമാണ്. മലയാളം സോങ്സ് താരാപഥം ചെയ്തോഹരം, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ് നാളെ എന്റെ മോളുടെ പിറന്നാളാണ് മിഥുല എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്ന മിഥുലയ്ക്ക് അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അടുത്തൊരു മെസ്സേജിലേക്കും കൂടി പോകുന്ന സമയത്ത്, ഗുഡ് മോർണിംഗ് അഹല്യ ടീം. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും എഫ് എം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ്. അപ്പൊ മണിമേഖല ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ ഈ സമയം 9 കഴിഞ്ഞ് 5 ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ നമ്മൾ ദീ അടുത്ത പാട്ടിലേക്ക് പോവാൻ പോവാണ്. മനോഹരമായ 2 എസ് പി ബി സോങ്സ് ദേ എത്തുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓണിയോർ അഹല്യ FM 90.4 വിത്ത് വി ആർ ജെ ആയില്യാ.

0: our wishes. Your lovely wishes on Ahalya FM 90.4.
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 14 ആയിട്ടുണ്ട്. കൂടെ ഉള്ളത് ഞാൻ അഹല്യാണ് കേട്ടോ. എനിക്കിതേ കുറച്ച് മെസ്സേജുകൾ കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ആ മെസ്സേജുകൾ ആരുടെയാണ്, എന്താണ് മെസ്സേജ് എന്ന്. ഹായ് അഹല്യ എഫ് എം, അഹല്യ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എസ് പി ബി ഹിറ്റ്സ് എല്ലാം ഗുഡ്. അഹല്യ എഫ് എമ്മിന് സ്പെഷ്യൽ താങ്ക്സ്. ഈ സോങ്സ് എല്ലാം എന്റെ ഫേവറേറ്റ് ഫോൾഡറിലുള്ള സോങ്ങുകളാണ്. ഗുഡ് സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ ഇരുമയൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ചന്ദ്രചേട്ടന് നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ, എസ് പി ബിയുടെ അഹല്യ പ്ലേ ചെയ്ത എല്ലാ സോങ്സും എനിക്കിഷ്ടമാണ്. എന്നാലും എന്റെ ഫേവറേറ്റ് മുൻപനിയ മുതൽ മഴയ എന്ന സോങ് ആണ്. ഇന്നിവിടെ അത്യാവശ്യം മഴ കിട്ടി. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിന ആശംസകൾ നേരുന്നു. ബൈ ശാന്തി സുമേഷ് അലപ്പുള്ളി. ഓക്കെ ശാന്തി ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ഹായ് ഗുഡ് മോർണിംഗ് അഹല്യ, സുഖമാണെന്ന് വിചാരിക്കുന്നു. സുഖമാണ്. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വിഷസ് അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മെസ്സേജ് എത്തിയിരിക്കുന്നത്. പേരില്ലാത്ത മെസ്സേജാണ്, കുഴപ്പമില്ല. പേരില്ലാത്ത മെസ്സേജ് അയച്ച ആൾക്ക് ദേ മനോഹരമായൊരു ദിവസമാവട്ടെ കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുന്ന സമയത്ത്, ഹായ് അഹല്യ, ഹായ് അഹല്യ, എല്ലാവർക്കും നല്ലൊരു വീക്ക് എന്റെ വിഷസ് നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അഹല്യ എല്ലാ പ്രേക്ഷകരോടും പക്ഷഭേദമില്ലാതെ സംസാരിക്കുന്നു. ഓ താങ്ക് യു. അത് ഓക്കെ, അഹല്യയുടെ ഓ അഹല്യയുടെ യശസ് ഉയർത്തും. ഓക്കെ താങ്ക് യു, വീണ്ടും താങ്ക് യു. അഭിനന്ദനങ്ങൾ എനിക്ക് എസ് പി ബി സാർ ഊട്ടിപ്പട്ടണം എന്ന കിൽക്ക. എന്റെ പുനീത് എങ്ങനെ സാധിക്കുന്നു. ഓക്കെ, ഊട്ടിപ്പട്ടണം എന്ന കിൽക്കത്തിലെ സോങ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അടുത്തതായിട്ട് ആ സോങ് ആണ് വരാൻ പോകുന്നത്. ഓക്കെ, സൂപ്പർ ഹിറ്റ് സോങ് ഇഷ്ടമാണ്. ഇന്നത്തെ അഹല്യ ക്യാൻറ്റീനിൽ അഹല്യ ക്യാൻറ്റീനിലുള്ള നാളയാനി ചേച്ചിക്കും അതുപോലെ തന്നെ മെസ്സഞ്ചർ ചേച്ചിയായിരുന്ന നന്ദിനി ചേച്ചി, പ്രിയ കൃഷ്ണൻ എന്നിവർക്കൊക്കെ നല്ല ഡേ വിഷസ് അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കേശവദാസന്റെ മെസ്സേജാണ് കേട്ടോ. ഓക്കെ, കേശവദാസനും മനോഹരമായ ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, അഹല്യ പാട്ടുകളെല്ലാം പൊളിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എസ് പി ബി സാറിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് മലരെ മൗനമായി കാതൽ റോജാവേ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും ഒരു കിടുക്കാച്ചി ദിവസമാവട്ടെ. അഹല്യ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവിടെ മഴയുണ്ട്, അവിടുത്തെ മഴ തീ അവസാനിച്ചിട്ടുണ്ട്. കവിത ചേച്ചിയുടെ മെസ്സേജായിരുന്നു. കവിത ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ ദേ വിഷ് ചെയ്യുന്നു. അങ്ങനെ വന്ന എല്ലാ മെസ്സേജുകളും ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്, ഇനി ഞാൻ ദേ പതിയെ ടാറ്റ ബൈ ബൈ പറയട്ടെ, പറയേണ്ട ഒരു സമയത്തിലേക്ക് പോകുന്നുണ്ട്. അതിന് മുൻപതി അടുത്തൊരു മെസ്സേജ് കൂടി. ഹായ് അഹല്യ, നമസ്കാരം. ഹലോ, നമസ്കാരം. അഹല്യ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. റിയാദിൽ നിന്ന് മഹേഷ് പെരുവള്ളൂരാണ്. മഹേഷ് എന്റെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ കുട്ടിക്കഥ എനിക്കറിയാം, ആ കഥയ്ക്കാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. ഞാൻ ഇന്ന് രണ്ട് കഥ ഇങ്ങനെ പറയാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു കഥ ഇച്ചിരി വലുതാണ്, അത് ഞാൻ അടുത്തൊരു ദിവസം പറയാം. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, എന്നാലും ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാന്ന് വിചാരിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാലോ എലിഫന്റ് ഡ്രോപ്പ് തിയറി എന്ന് പറയുന്ന ഒരു കാര്യം. എന്താ സംഭവം, ഒരു വലിയ ആനയെ ചെറിയൊരു കയറിൽ കെട്ടിയിരിക്കുകയാണ് കേട്ടോ. ഒരു ഭീമൻ ആന വിചാരിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ആ കയറ് പൊട്ടിക്കാം അല്ലേ. പക്ഷേ ആ ആനത് ചെയ്യാറുണ്ടോ? നമ്മൾ ഈ ഉത്സവത്തിനും പൂരപ്പറമ്പിലൊക്കെ പോകുന്ന സമയത്തും അത്ഭുതം തോന്നാറില്ലേ, ഈ ചങ്ങലൊക്കെ നിസ്സാരമായിട്ട് ആനയ്ക്ക് പൊട്ടിച്ചു കളയാലോ, പിന്നെ എന്തത് ചെയ്യാത്ത എന്നുള്ളൊരു കാര്യം. നമുക്ക് അതിന് അത്ഭുതം തോന്നും അല്ലേ. സംഭവം എന്താണെന്നറിയോ, ഇത് കുട്ടിയായിരിക്കുന്ന സമയത്തെ ഇതേ കയറ് ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ഒരു ആനക്കുട്ടീനെ കെട്ടിയിട്ടുണ്ടാവാം. അന്ന് ഈ കയറ് പൊട്ടിക്കാൻ ആ ഒരു ആനക്കുട്ടിക്ക് ശക്തി ഉണ്ടായിട്ടുണ്ടാവോ? ഇല്ല, അത് കുഞ്ഞാണ് അല്ലേ, അതിന് സാധിക്കില്ല. പല വട്ടം ശ്രമിച്ചിട്ടുണ്ടാവും, എല്ലാ വട്ടവും അതെന്തായിരിക്കും, പരാജയപ്പെട്ടിട്ടുണ്ടാവും അല്ലേ, തോറ്റുപോയിട്ടുണ്ടാവും. അപ്പോൾ അതെന്ത് മനസ്സിൽ വിചാരിക്കും, ഒരൊറ്റ കാര്യത്തിൽ അത് വിശ്വസിക്കാൻ തുടങ്ങുന്നുള്ളതാണ്, ഈ കയറ് പൊട്ടിക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയില്ല അല്ലേ. അത് ആ ഒരു കാര്യം ആ കുഞ്ഞു ആനയായിരുന്ന സമയത്ത്, ആ കുഞ്ഞു കുട്ടി ആനയായിരുന്ന സമയത്ത് അതിന്റെ മനസ്സിൽ അത് വിശ്വസിച്ച് ഉറപ്പിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിലോ വലിയൊരു ആനയാണ്, വളരെയധികം ശക്തിയുണ്ട്. പക്ഷേ മനസ്സോ, മനസ്സിപ്പോഴും ആ ഒരു പഴയ കുട്ടിയാനയുടേത് തന്നെയാണ്. കയറ് പൊട്ടിക്കാനായിട്ട് കഴിയില്ല എന്നൊരു വിശ്വസിക്കുന്ന ആ കുഞ്ഞു മനസ്സ് തന്നെയാണ് ഇപ്പോഴും അതിനുള്ളത് അല്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും. കാരണം എന്താ, പഴയ പരാജയങ്ങൾ നമുക്കുണ്ടാവും, മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ നമ്മുടെ മനസ്സിലുണ്ടാവും, അതേ ഭയം നമ്മുടെ മനസ്സിലുണ്ടാവും. ഇവയെല്ലാം നമ്മുടെ കാലിലെ കയറുകളായിട്ട് ഈ ആനയെ ഇങ്ങനെ കെട്ടിയിട്ടതുപോലെ നമ്മുടെ കാലിലും ഇങ്ങനെ കെട്ടായിട്ട് കിടക്കുന്നുണ്ടാവും. ശരിക്കും നമ്മളെ അവിടെ ഇങ്ങനെ തളച്ചിട്ടിരിക്കുന്നത് എന്താ, നമ്മുടെ കഴിവുകേടാണോ? അല്ല അല്ലേ, നമ്മളുടെ വിശ്വാസമാണ്. അപ്പോ ആ ചെറിയ കയർ വെറും ഒരു മിഥ്യയാണെന്ന് മനസ്സിലാക്കുക, അതൊരു യാഥാർത്ഥ്യമല്ല എന്ന് തിരിച്ചറിയുക. അത് പൊട്ടിച്ചെറിയാൻ നിങ്ങൾക്ക് വേണ്ടത് എന്താ? ഒരു നിമിഷത്തെ തീരുമാനം, അല്പം ഡിസിപ്ലിൻ, അച്ചടക്കം, അല്ലെ? അത്തരം കാര്യങ്ങൾ മാത്രമാണ്. അപ്പോ നിങ്ങളുടെ സ്വന്തം മനസ്സ് നിങ്ങളെ തോൽപ്പിക്കാനായിട്ട് അനുവദിക്കരുത് എന്നുള്ളതാണ്. പരാജയ ഭീതിയെ മറികടക്കാൻ തുടർച്ചയായിട്ടുള്ള എന്ത് വേണം? നമുക്ക് പരിശ്രമം വേണം, കൺസിസ്റ്റൻസി വേണം, അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് വിലങ്ങുകൾ പൊട്ടിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടന്നു തുടങ്ങുക എന്നതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം. അപ്പൊ എന്തായാലും കഥയും വിശേഷങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിട്ടുണ്ട്. എനിക്ക് പതിയെ അഹല്യ വിഷസിൽ നിന്ന് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും വരും മറ്റൊരു കഥയുമായി, ഒത്തിരി വിഷയങ്ങളായി, വിശേഷങ്ങളായി. അതുവരേക്കും ടിൽ ദൻ, ഇറ്റ്സ് മീ ആർ ജെ അഹല്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ. ചിങ്ക് ചക്കിടി ചിങ്ക് ചക്കിടി ചിക്കാൻ ചാഞ്ചാ ആ ചിങ്ക് ചക്കിടി ചിങ്ക്.

ജടമടയ ഇന്ന് മലയ നാളെ കൊലമ്പ് കോലാലമ്പ് നോട്ടിക്കെട്ടുകൾ തൂക്കി കെട്ടിയ പോറിൻ കാറിൽ നാടിനെത്തിച്ച് ചീരിപ്പായണം ലാവിഷായി.

0: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
1: ഐ എന്താ ഇത് കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
4: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലോയിഡിലേക്ക്. സെല്ലോയിഡുമായി സിനിമാ വിശേഷം പങ്കുവയ്ക്കാൻ കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആഷി, ഐമിയ. അങ്ങനെ ഇന്നത്തെ സെല്ലോയിഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആ ഒരു സിനിമ എന്താണെന്നറിയോ? പ്രണയവും പ്രതികാരവും, നായികയുടെ രക്ഷകനായി അവതരിക്കുന്ന നായകനും അല്ലെങ്കിൽ കുറച്ച് അമ്മ പാസവും ഒക്കെ ചേരുന്ന പതിവ് തമിഴ് മസാല സിനിമയുടെ ഫോർമുല തന്നെയാണ് അരുൺ മാധേശ്വരന്റെ ഡിസിയും പിന്തുടരുന്നത്. വിഖ്യാത ബംഗാളി സാഹിത്യകാരനായിട്ടുള്ള ശരത്ചന്ദ്ര ചതോപാധ്യയുടെ 1917 പ്രസിദ്ധീകരിച്ച ദേവദാസ് എന്ന നോവലിനെ ആധാരമാക്കി 6 ഡസനോളം സിനിമകൾ ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഷകളിൽ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് അരുൺ മാധേശ്വരന്റെ ഈ ദുരന്ത പ്രണയകാവ്യത്തെ ഒരു ഗാങ്സ്റ്റർ റിവഞ്ച് ആക്ഷൻ ത്രില്ലർ ആക്കിയിട്ടാണ് അദ്ദേഹം ഇവിടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകതയും. ഇപ്പോ നായകനായിട്ട് അരങ്ങേറ്റം കുറിച്ച ലോകേഷ് കനകരാജ് പതിവ് മാസ് നായകന്മാരെ പോലെ ബഹളമയമല്ലാതെ വളരെ കാമായിട്ടുള്ള, വളരെ എന്താ പറയുക, കുറച്ചുകൂടി സട്ടിലാണല്ലേ, മിതത്വം അല്ലെങ്കിൽ പക്വതയും ഉള്ള ഒരു പ്രകടനമാണ് ശരിക്കും പുറത്തു വച്ചിരിക്കുന്നത്. ഈ വൈകാരിക ആക്ഷൻ രംഗങ്ങളിൽ ഒരേപോലെ തിളങ്ങുന്ന വാമിക, അതെ, ആ സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം വാമികയുടെ ആ ഒരു പെർഫോമൻസ്. വാമിക ആയിക്കോട്ടെ, സഞ്ജന കൃഷ്ണ, അതുപോലെ മൂർത്തി, അങ്ങനെ കുറേ പേരുണ്ട്. അതൊക്കെ അവരുടെ പെർഫോമൻസിന് വലിയൊരു പിന്തുണ നൽകുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പം സിനിമയുടെ പ്രധാന കരുത്ത് നോക്കുകയാണെങ്കിൽ അനിരുദ്ധ് രവിചന്ദ്രന്റെ സംഗീതം തന്നെയാണ്. വയലൻസിനും അനിരുദ്ധിന്റെ മാസ് BGM ചേർന്ന ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ഉണ്ട് ഗായ്സ്. തിയേറ്ററുകളിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഹൈയിലേക്ക് ഒരു ആവേശത്തിന് കൊടുമുടി എന്നൊക്കെ പറയില്ല, സംഭവത്തിലേക്ക് എത്തുന്നുള്ളതാണ് കേട്ടോ. ജി മുകേഷിന്റെ ഛായാഗ്രഹണത്തിൽ ചുവപ്പും കാപ്പിപ്പൊടിയും നിയോൺ വെളിച്ചങ്ങളും ചേർന്ന് നിർമ്മിക്കുന്ന ദൃശ്യലോകവും ഈ ജി കെ പ്രസന്നയുടെ മൂർച്ചയുള്ള കട്ടുകളും സിനിമയ്ക്ക് മികച്ചൊരു അന്തരീക്ഷം നൽകുന്നുണ്ട്. എന്നാൽ നിരപരാധികളായ പോലീസ് ഉദ്യോഗസ്ഥരെ കൊന്നെടുക്കുന്നതിന് ന്യായീകരണങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. അതുപോലെ തന്നെ വമ്പൻ ട്വിസ്റ്റുകളോ അല്ലെങ്കിൽ ത്രസിപ്പിക്കുന്ന സംഭാഷണങ്ങളോ ഇല്ലാത്ത ബലഹീനമായ തിരക്കഥയും ചിത്രത്തിന് ഒരു കല്ലുകെട്ട് തന്നെയാണ്. എന്നാലും സാങ്കേതികമായി മികച്ച നിലവാരം പുലർത്തുമ്പോഴും തിരക്കഥയിലെ പോരായ്മ കാരണം ചിത്രം ഒരു കുറച്ച് നമുക്ക് എന്തെങ്കിലും പോരാ എന്ന് ചിലപ്പോൾ ഒരു ഫീല് തോന്നാം. എന്നാലും അതിഗംഭീര സിനിമ തന്നെയാണ് DC. നമുക്ക് തുടർന്ന് കേൾക്കാം DC സിനിമയുടെ വിശേഷങ്ങൾ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. Keep on listening Ahalya from 90.4 KTK to Kootukooda.

സംവിധായകന്റെ മുൻ ചിത്രങ്ങളിലെ ഒരു മാസ് വയലൻസ് ശൈലി ദേവദാസ് എന്ന ക്ലാസിക് പ്രണയകഥയിൽ എത്രത്തോളം പ്രതിഫലിക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി നോക്കുകയാണെങ്കിൽ, ഇപ്പോ അരുൺ മാധേശ്വരന്റെ സിഗ്നേച്ചർ വയലൻസ് മാസ് ശൈലി തന്നെയാണ് DC എന്ന ചിത്രത്തിലും പൂർണ്ണമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ശരത്ചന്ദ്ര ചതോപാധ്യയുടെ ദേവദാസ് എന്ന വിഖ്യാത നോവലിലെ പ്രധാന കഥാപാത്രങ്ങളുടെ പേരുകൾ ദേവദാസ്, ചന്ദ്ര, പാറു, ആ കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ദുരന്ത പ്രണയ കാവ്യത്തെ ക്രൂരമായ ഒരു ഗാങ്സ്റ്റർ റിവഞ്ച് ത്രില്ലറാക്കി മാറ്റുകയാണ് സംവിധായകൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോ പതിവ് പ്രണയ സിനിമകളിൽ കാണുന്ന ദീർഘമായ പ്രണയ സന്ദർഭങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഗാനങ്ങൾക്കോ പകരം എന്ത് ചെയ്തിരിക്കുന്നു, ഹൃസ്യമായ പാട്ടുകളെയും പശ്ചാത്തല സംഗീതത്തെയും കോർത്തിണക്കിക്കൊണ്ട് അതിക്രമങ്ങൾ നിറഞ്ഞ അന്തരീക്ഷമാണ് ഇവിടെ അരുൺ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോ പ്രേക്ഷകർ കണ്ടുപരിചയിച്ച ദേവദാസിയിലെ വൈകാരിക തലങ്ങളേക്കാൾ നായകന്റെ ആ ഒരു പ്രതികാരത്തിനും അതിലെ ക്രൂരമായ വയലൻസിനുമാണ് സിനിമ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് നൽകിയിരിക്കുന്നത്. ഇനി ഛായാഗ്രഹണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, അതിന്റെ ചുവന്ന വെളിച്ചം, അതുപോലെ നിയോൺ ബോർഡുകളും അല്ലെങ്കിൽ വഞ്ചന നിറഞ്ഞ അതുപോലെ ഒക്കെ അന്തരീക്ഷവും ഉപയോഗിച്ചുകൊണ്ട് ഒരു റോ ആക്ഷൻ മൂഡ് നിലനിർത്താൻ വേണ്ടിയിട്ട് സംവിധായകന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ചുരുക്കത്തിൽ ദേവദാസ് എന്ന പ്രമേയത്തിന്റെ ആത്മാവിനെ സ്വന്തം ആക്ഷൻ വയലൻസ് ശൈലിയിലേക്ക് പരിവർത്തനം ചെയ്തൊരു തിയേറ്റർ മാസായിട്ട് മാറ്റാനായിട്ട് അരുൺ മാധേശ്വരൻ ശ്രമിച്ചിട്ടുണ്ട്. അത് സക്സസ് ആയിട്ടുമുണ്ട്. അപ്പോൾ DC എന്ന സിനിമയെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ DC എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയുന്ന സമയത്ത് ലോകേഷിന്റെ പ്രകടനത്തെ കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു കാര്യത്തിലേക്ക് പോവാം. ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക് കീപ് ഓൺ ലിസണിംഗ് അഹലി ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: ാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് അതാണ് നമ്മുടെ ഇന്നത്തെ സിനിമാ വിശേഷം അല്ലെ. ലോകേഷ് കനകരാജന്റെ അരങ്ങേറ്റ പ്രകടനം അല്ലെ. ഒരു സംവിധായകൻ എന്ന നിലയിൽ നിന്ന് അഭിനേതാവിലേക്ക് എത്തുന്ന സമയത്ത് ലോകേഷ് കനകരാജ് ഈ മാസ് റോളിനോട് എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട്. ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കാണെങ്കിൽ അതിന് ഉത്തരം എങ്ങനെയായിരിക്കും അറിയാം. അതായത് നായകനായ അരങ്ങേറ്റം കുറിച്ച് ആദ്യ ചിത്രത്തിൽ തന്നെ അങ്ങേയറ്റം പക്വതയാർന്ന പ്രകടനമാണ് ലോകേഷ് കനകരാജ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു മാസ് ആക്ഷൻ ചിത്രത്തിന്റെ നായകനാകുന്ന സമയത്ത് സാധാരണയായിട്ട് കാണാറുള്ള ലൗഡായിട്ടുള്ള ഒരു ഭയങ്കര ലൗഡായിരിക്കും അല്ലെ, ആ ലൗഡായ അഭിനയ രീതിയിൽ നിന്ന് മാറിയിട്ട് സ്ക്രീനിൽ ഉടനീളം ഒരു ഒരു ഒരു മിതത്വം എന്ന് പറയില്ലേ നമ്മള്, അത് പാലിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു മാസ് ഹീറോയ്ക്ക് വേണ്ട പ്രസൻസ് കൃത്യമായിട്ട് നിലനിർത്തുന്ന സമയത്ത് തന്നെ ഇമോഷൻ രംഗങ്ങളിലും അതുപോലെ തന്നെ മാസ സന്ദർഭങ്ങളിലും ആവശ്യമായ ഒരു മീറ്റർ കാത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ലോകേഷിന് കഴിഞ്ഞിട്ടുണ്ട്. അത് സംഭവം തന്നെയാണ് കേട്ടോ, കാണാൻ ഭയങ്കര രസമുണ്ട് സ്ക്രീനിൽ. അതുപോലെ തന്നെ ആദ്യ ചിത്രമായിട്ട് പോലും ക്യാമറയ്ക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, അത് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അരുൺ മാതേശ്വരൻ ഡിസൈൻ ചെയ്ത ആക്ഷൻ കൊറിയോഗ്രാഫിയോട് കൃത്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു ബോഡി ലാംഗ്വേജ് ലോകേഷ് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ദേവദാസ് എന്ന ഒരു കഥാപാത്രം ഉണ്ടല്ലോ സ്ക്രീനിൽ, തികച്ചും വിശ്വസനീയമായിട്ട് തന്നെ കാഴ്ചവെച്ചിരിക്കും, അല്ലെങ്കിൽ വിശ്വസനീയമായിട്ട് തന്നെ നമുക്ക് മാറിയതായിട്ട് തോന്നും.

0: celluloid.
1: സിനിമയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന മറ്റൊരു പേരായിരിക്കും അനിരുദ്ധ്. അതെ, സെല്ലുലോയിഡിൽ ഡിസി എന്ന സിനിമയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെ ഇറ്റ്സ് മീ ആർജി അഹില്യ. ഇതിലെ സാങ്കേതിക മികവ്, അതല്ലെങ്കിൽ അതിന്റെ ഒരു മ്യൂസിക്, അതിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അനിരുദ്ധിന്റെ സംഗീതവും വിഷ്വലുകളും മാത്രമാണോ സിനിമയെ താങ്ങി നിർത്തുന്നത്? ആ ഒരു കാര്യത്തിലേക്ക് ഒരു ചർച്ചകൾ എത്തിയിട്ടുണ്ട്. അതായത്, തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഡിസി എന്ന സിനിമയെ തിയേറ്ററിൽ വന്ന് അനുഭവമാക്കുന്നത് അതിലെ ടെക്നിക്കൽ ടീമിന്റെ മികവ് തന്നെയാണ്. പ്രത്യേകിച്ച് അനിരുദ്ധ് രവിചന്ദ്രന്റെ പശ്ചാത്തല സംഗീതം ചിത്രത്തിന്റെ ജീവനാടിയായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. വയലൻസ് രംഗങ്ങളെ തിയേറ്ററിൽ വലിയ ആവേശമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അനിരുദ്ധിന്റെ മാസ് ബിജിഎമ്മിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒപ്പം ജെ മുകേഷിന്റെ ചുവപ്പും കാപ്പിപ്പൊടിയും അങ്ങനെ ഒരു പ്രത്യേക ഒരു കളർ പാലറ്റ് ഉണ്ടായില്ല. അത് ഗംഭീരമാണ് കേട്ടോ. അത്തരം നിറങ്ങൾ ചേർന്നിട്ടുള്ള വിഷ്വലുകളും ജി കെ പ്രസന്നയുടെ ഷാർപ്പ് എഡിറ്റിങ്ങും ചേർന്ന് പ്രേക്ഷകനെ സിനിമയുടെ ലോകത്തേക്ക് കൃത്യമായിട്ട് ആകർഷിക്കുന്നുണ്ട്. എന്നാൽ തിരക്കഥയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് സിനിമ അല്പം ദൗർബല്യം കാണിക്കുന്നുണ്ടോ എന്ന സംശയം നമുക്ക് തോന്നാം. അതുപോലെ തന്നെ നായകന്റെ പ്രതികാരത്തിന് പിന്നിലെ കുറ്റകൃത്യങ്ങൾക്കും നിരപരാധികളായ പോലീസുകാരെ കൊല്ലുന്നതിനും കൃത്യമായി ന്യായീകരണം നൽകാനായിട്ട് എഴുത്തിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വലിയ ട്വിസ്റ്റുകളോ അല്ലെങ്കിൽ വലിയൊരു വാവ് മൊമെന്റുകളോ ഇല്ലാത്തത് തിരക്കഥയുടെ ഒഴുക്കിനെ ബാധിക്കുന്നുണ്ട്. എങ്കിലും ഈ ഒരു ആക്ഷൻ ഗാങ്സ്റ്റർ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും അനിരുദ്ധിന്റെ സംഗീതവും ബിജിയവും തിയേറ്റർ അന്തരീക്ഷത്തിൽ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഡിസി ഒട്ടും നിരാശ നൽകാത്ത ഒരു തവണ ധൈര്യമായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മൂവി തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ സെല്ലുലോയിഡിൽ നമ്മൾ സംസാരിച്ച സിനിമ ഡിസിയെ കുറിച്ചാണ്. അങ്ങനെ ഇതേ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അവസാനിപ്പിച്ച് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും വരും മറ്റൊരു സിനിമയും സിനിമാ വിശേഷവുമായിട്ട്. അതുവരെ ഇറ്റ്സ് മീ ആർജെ അഹില്യ സൈനിങ് ഓഫ്. Keep on listening to Ahilya from 90.4 KTK to Kutukuda. Okay.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻപേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
4: പോലീസുകാരും മെന്റൽ ഹെൽത്ത് നോക്കണമെന്ന് പറഞ്ഞൊരു ന്യൂസ് നിങ്ങൾ കണ്ടായിരുന്നു. നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ആളുകളാണല്ലേ പോലീസുകാര്. അപ്പോ അവർക്കും ആഴ്ചയിൽ ഒരു ദിവസം സ്വന്തം സമയത്തിനായിട്ട് മാറ്റിവെക്കാൻ സമയമുണ്ടാവണം എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതായത്, കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധിത അവധി നൽകാൻ നിർദ്ദേശം വന്നിരിക്കുകയാണ്. ഏ, അപ്പോ ഇന്നത്തെ കാലിഡോസ്കോപ്പ് നമ്മൾ ഇത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യണേ. വെൽക്കം ടു കാലിഡോസ്കോപ്പ്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. ക്രമസമാധാന ചുമതലയുള്ള ADGP പി വിജയൻ സാറാണ് ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം കൊടുത്തത്. അതായത്, SHO മാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീക്ക്ലി ഓഫ് ഉറപ്പാക്കണം എന്നാണ് നിർദ്ദേശം. ഉദ്യോഗസ്ഥരുടെ ക്ഷേമവും മാനസിക സമ്മർദ്ദവും കുറയ്ക്കുന്നതുമാണ് ഈ ഒരു സംഭവത്തിന്റെ ലക്ഷ്യം. കാരണം എപ്പോഴും മറ്റുള്ള ആളുകൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന ആളുകളാണ് പോലീസുകാരല്ലേ. നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ ക്രമസമാധാനം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ട ഓടുന്ന ആളുകൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ അവൈലബിൾ ആയിരിക്കുന്നവർക്ക് ഒരിക്കലെങ്കിലും സ്വന്തം ജീവിതത്തിന് വേണ്ടിയും സമയം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം. പോലീസുകാരുടെയും മെന്റൽ ഹെൽത്ത് പരിഗണിച്ചുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം സ്വന്തം സമയങ്ങൾക്ക് വേണ്ടി, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം സമയം എന്നൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്. അടിപൊളിയൊരു നിർദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നല്ലൊരു നിർദ്ദേശം അല്ലേ?

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കേരളത്തിൽ തുടങ്ങിയ ഒരു തൂഫാൻ ഇപ്പോൾ അതിന്റെ ശബ്ദം കേരളത്തിന് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. ലഹരിക്കെതിരായ കേരളത്തിന്റെ ഓപ്പറേഷൻ തൂഫാനെ അഭിനന്ദിച്ച് ചെന്നൈയിലെ ഓസ്ട്രേലിയൻ കൌൺസിൽ ജനറൽ ആയിട്ടുള്ള സിലായി സാക്കി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായിട്ട് നടന്ന ഒരു കൂടിക്കാഴ്ചയിലാണ് കേരളത്തിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഓപ്പറേഷൻ തൂഫാനെ കുറിച്ചും ഒക്കെ ഈ ഇദ്ദേഹം ഓസ്ട്രേലിയൻ കൌൺസിൽ ജനറൽ ആയിട്ടുള്ള സിലായി സാക്കി വിശദീകരിച്ചത്. ഈ ഇദ്ദേഹം ഈ പ്രവർത്തനങ്ങളെ വളരെ താല്പര്യപൂർവ്വം കേൾക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ പല വികസന പദ്ധതികളും ഈ കൂടിക്കാഴ്ചയിൽ രമേശ് ചെന്നിത്തല ആയിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നാട്ടിൽ തുടങ്ങിയ ക്യാമ്പയിൻ അതിന്റെ മെസ്സേജ് അതിരുകൾ കടന്ന് ശ്രദ്ധ നേടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കും അഭിമാനിക്കാനുള്ള വകയുണ്ട്. ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ പോലീസിനൊപ്പം സമൂഹവും കൈകോർക്കണം എന്ന ആശയം തന്നെയാണ് ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെ. കിലിഡോസ്കോപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ലഹരിക്കെതിരായ പോരാട്ടം ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടുകളിലേക്ക് പോവാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇത് കിലിഡോസ്കോപ്പ് ആണ്. അഹലിയ FM 90.4.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ നാട്ടിലെ ചില പാർക്കിംഗ് സ്പോട്സ്, അതായത് വണ്ടി പാർക്ക് ചെയ്തിടുന്ന സ്ഥലം കണ്ടാൽ തോന്നും ഇവിടെ പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു എന്ന ബോർഡ് വെച്ചത് പാർക്കിംഗ് ചെയ്യണം എന്ന് റിമൈൻഡ് ചെയ്യാനാണ്. എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാലും അത് ചെയ്യണം, അതാണ് നമ്മുടെ ഒരു ഇത്. കടയുടെ മുന്നിൽ, ജംഗ്ഷന്റെ അരികിൽ, റോഡിന്റെ നടുക്ക് വരെ 2 മിനിറ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് വണ്ടി ഇട്ടിട്ട് പോകും. പക്ഷേ ആ 2 മിനിറ്റ് കൊണ്ട് പിന്നിലുണ്ടാകുന്നത് 1 കിലോമീറ്റർ ട്രാഫിക് ജാമാണ്. ഇനി ഈ പാർക്കിംഗ് കളിക്ക് കേരളത്തിൽ നല്ലൊരു കണക്കുണ്ട്. അതായത് പല പാതകളിൽ അനധികൃതമായി വാഹനം പാർക്ക് ചെയ്തതിന് 32,385 വാഹനങ്ങളിൽ നിന്ന് 1,08,43,600 രൂപ പിഴ ഈടാക്കിയെന്നാണ്. അതും വെറും 7 ദിവസത്തെ പരിശോധനയിലാണ് ഈ കണക്കുകൾ പുറത്തു വരുന്നത്. സംസ്ഥാന പാതകളിലാണെങ്കിൽ 8,764, ദേശീയ പാതകളിൽ 8,441. ഇനിയിപ്പോ മറ്റ് റോഡുകളിലാണെങ്കിൽ 15,180. അതായത് നമ്മള് വണ്ടി ഒന്നിവിടെ നിർത്തിയേക്കാം എന്ന് വിചാരിച്ച സ്ഥലത്ത് പിന്നിൽ ഒരുപാട് പേരുടെ യാത്രയാണ് നിൽക്കുന്നത്. ഈ ഗതാഗത തടസ്സങ്ങളും അപകടങ്ങളും ഒക്കെ കുറയ്ക്കാൻ കേരള പോലീസിന്റെ ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെന്റ് വിഭാഗമാണ് പരിശോധന നടത്തിയത്. ഇനിയും പരിശോധന തുടരുമെന്നാണ് പറയുന്നത്. ഹൈവേ പെട്രോൾ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചെറിയ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. റോഡിൽ ഒരു തെറ്റായ പാർക്കിംഗ് കണ്ടാൽ എന്റെ കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് പോകണ്ട. ഗതാഗത നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ ശുഭയാത്ര വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9747001099 അറിയിക്കാം. നമ്പർ ഒരിക്കൽ കൂടെ വേണോ? 9747001099. കാരണം റോഡ് എല്ലാവരുടേതാണ്. നമ്മളൊരു 5 മിനിറ്റ് സേവ് ചെയ്യാൻ ചെയ്യുന്ന ഒരു പാർക്കിംഗ് മറ്റൊരാളുടെ 20 മിനിറ്റ് നഷ്ടപ്പെടുന്ന ട്രാഫിക് ആകരുത്. വണ്ടിക്ക് പാർക്കിംഗ് സ്പോട്ട് ഉള്ളിടത്ത് മാത്രം പാർക്ക് ചെയ്യുക. അല്ലാതെ നമ്മൾ ഈഗോയും വെച്ച് നമ്മളിവിടെ പാർക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആ ഫൈൻ അടച്ച ആ തുകയുടെ കൂട്ടത്തിൽ നമ്മളടച്ച തുകയും ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കിലിഡോസ്കോപ്പ് നിങ്ങളെ റിമൈൻഡ് ചെയ്തുകൊണ്ട് ജസ്റ്റ് 2 മിനിറ്റ്സ് എന്ന് പറഞ്ഞ് റോഡ് ബ്ലോക്ക് ചെയ്യുന്നതിന് മുന്ന് പിന്നിൽ നിൽക്കുന്ന 100 കണക്കിന് വാഹനങ്ങളെയും ഒന്ന് നോക്കണം. റോഡിലും റേഡിയോയിലും നമുക്ക് യാത്ര സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാം. കിലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്. അഭിരാമിയാണ് തൂ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: എല്ലായിടത്തും എഗെയിൻസ്റ്റ് ആയിട്ടാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ്, അതായത് ഇത്രയും നാള് നാഷണൽ അവാർഡ് കൊടുത്തിരുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ നിന്ന് ഗുജറാത്തിലേക്ക്, നമ്മുടെ പ്രധാനമന്ത്രിയുടെ നാട്ടിലേക്ക് നാഷണൽ അവാർഡ് വിതരണ ചടങ്ങ്, നാഷണൽ അവാർഡ് ഈവൻസ് മാറ്റിയത് അറിഞ്ഞായിരുന്നല്ലോ. ഇപ്രാവശ്യം നമ്മുടെ മമ്മൂക്കയും അതുപോലെ നമ്മുടെ വൈക്കം വിജയലക്ഷ്മിയും ഒക്കെ ഗുജറാത്തിൽ പോയാണ് നാഷണൽ അവാർഡ് വാങ്ങിയത്. രണ്ടുപേരും അവാർഡ് വാങ്ങി നിൽക്കുന്ന ആ കാഴ്ച കണ്ടാൽ രോമാഞ്ചിഫിക്കേഷൻ ആണ്, രോമാഞ്ചിഫിക്കേഷൻ. നമ്മുടെ മമ്മൂക്കയ്ക്ക് നാലാമത്തെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം, അതായത് ബ്രഹ്മയുഗത്തിലെ കുട്ടുമൺ പോറ്റിക്കാണ് അവാർഡ് കിട്ടിയത്. വൈക്കം വിജയലക്ഷ്മിക്ക് ആദ്യത്തെ ദേശീയ പുരസ്കാരമാണ്. ARM സിനിമയിലെ അങ്ങ് വാന കോണിൽ ആ ഗാനത്തിനാണ് മികച്ച വനിതാ പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് കിട്ടിയത്. മലയാളിക്ക് അഭിമാനിക്കാനുള്ള വക വേറെയുണ്ട്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ബ്രഹ്മയുഗത്തിന്റെ സിനിമാറ്റോഗ്രഫിക്ക് പുരസ്കാരം കിട്ടി. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, ആദ്യം നമുക്ക് അഭിമാനം, പിന്നെ നമ്മൾ പല ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യും, പിന്നെ നമ്മൾ സ്റ്റാറ്റസ് ആക്കും. സംഗതി നാഷണൽ അവാർഡ് ദാന ചടങ്ങ് നമ്മൾ മലയാളികൾക്ക് ഏറെ അഭിമാനകരമായിട്ടുള്ളൊരു സംഗതി ആയിരുന്നു. നമ്മുടെ മമ്മൂക്ക കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനോട്, അതായത് അദ്ദേഹമാണ് വാർത്താ വിതരണ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തോട് ആ മിനിസ്റ്ററോട് ചോദിക്കുകയും ചെയ്തു, ഈ ചടങ്ങ് ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്ക് മാറ്റാൻ വല്ല വഴിയുണ്ടോ, വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ മലയാളികൾ വിചാരിച്ചു കഴിഞ്ഞാൽ നാഷണൽ അവാർഡ് കൊടുക്കുന്ന വേദി വേണമെങ്കിൽ ഇവിടെ കേരളത്തിലും ആക്കാം. ഈ സമയത്ത് തന്നെ തള്ളാണല്ലോ, നേരം പുലർന്നതാ ഇത്ര നേരമല്ലേ ആയിട്ടുള്ളൂ, രാവിലെ തന്നെ അഭിരാമി തള്ളാണല്ലോ എന്ന് വിചാരിക്കേണ്ട. കേരളത്തിലും വേണമെങ്കിൽ നാഷണൽ അവാർഡ് ഇവന്റ് നടത്താം. അത് എങ്ങനെ എന്ന കാര്യം അറിയാൻ വേണ്ടി കുറച്ച് സമയം കൂടെ പാട്ടൊക്കെ കേട്ടിരിക്കണം. കാലിഡോസ്കോപ്പിലൂടെ ഞാൻ തന്നെ അതങ്ങോട്ട് പറഞ്ഞു തരാം.
2: നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ?
3: നോക്കാം, ചിലപ്പോ രസായിരിക്കും.
2: പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേന്നാണെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തോളാം.
3: ഹെബിക്കും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ടോസ് ഇട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നാഷണൽ ഫിലിം അവാർഡ് ദാന ചടങ്ങ് ഇത്തവണ നടന്നത് ഗുജറാത്തിലെ ഏകതാ നഗറിലാണ്. അതായത് പതിവായിട്ട് നടന്നുകൊണ്ടിരുന്ന ഡൽഹി വേദിയിൽ നിന്ന് ഗുജറാത്തിലേക്ക് മാറ്റി. അപ്പോൾ നമ്മുടെ മമ്മൂക്ക കേന്ദ്രമന്ത്രിയായിട്ടുള്ള വാർത്താ വിതരണ വകുപ്പ് മിനിസ്റ്ററായിട്ടുള്ള അശ്വിനി വൈഷ്ണവിനോട് ചോദിച്ച ചോദ്യമാണ് ഈ ചടങ്ങ് കേരളത്തിലേക്ക് മാറ്റാൻ വല്ല വഴിയുണ്ടോ എന്ന്. അപ്പോൾ നാഷണൽ അവാർഡ്സിന്റെ കേരള എഡിഷൻ വേണമെങ്കിൽ നമുക്ക് നടത്താം, കൊച്ചിയോ തിരുവനന്തപുരമോ തൃശ്ശൂരോ എവിടെ വേണമെങ്കിലും നടത്താം. പക്ഷേ ഒരു ദേശീയ പുരസ്കാരം നടത്താൻ വേണ്ട അമിനിറ്റീസ്, ഫെസിലിറ്റീസ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കണം. നാഷണൽ അവാർഡാണ്, ഒരുപാട് വിഭാഗത്തിൽ അവാർഡല്ലേ, രാജ്യം മുഴുവനും പരിഗണിച്ചു കൊണ്ട് കൊടുക്കുന്ന ഒരു അവാർഡാണ്. അപ്പോൾ അത്രയും ആളുകളെ ഉൾക്കൊള്ളിക്കാനുള്ള ഫെസിലിറ്റീസ്, അത്രയും മനോഹരമായ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് നമുക്ക് നടത്താം. നടത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഈ ഇവന്റ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് എന്നൊന്നുമില്ല, ഇന്ന സ്റ്റേറ്റിൽ തന്നെ നടത്തണം എന്നൊന്നുമില്ല. പക്ഷെ ഇവർ പറയുന്ന ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ മാറുകയാണ് എന്നുണ്ടെങ്കിൽ നാഷണൽ അവാർഡ് ഇവന്റ്സ് നടത്താനുള്ള അവകാശം നമുക്കങ്ങ് തൂക്കാം. അങ്ങനെയൊരു സ്ഥലം ഉണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ പാട്ടുകളിലേക്ക് പോവാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 കാലിഡോസ്കോപ്പ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും കാലിഡോസ്കോപ്പിന്റെ ടൈം അവസാനിക്കാറായിട്ടുണ്ട്. ഒരുപാട് ഇൻഫർമേഷൻസും എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട് കൃത്യം 10 മണിക്ക് ഞാനിവിടെ എത്തിച്ചേർന്നതാണ്. ഇപ്പൊ ആ സമയം ഏകദേശം 11 മണിയോട് അടുക്കുന്നു. ഇന്നത്തെ കാലിഡോസ്കോപ്പിൽ നിന്ന് ബബായ് പറയാനുള്ള സമയമായിട്ടുണ്ട്. ടേക്ക് കെയർ, ബബായ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്.
2: നമുക്കൊരാളോട് പ്രേമം തോന്നി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുള്ളവരെല്ലാവരും നമുക്ക് വേണ്ടി നൃത്തം ചെയ്യും. ഡാൻസ്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
3: വീട്ടിലെ സ്ഥലം വളരെ കുറവാണ്, അതുകൊണ്ട് പഴത്തിന്റെ മരങ്ങളൊന്നും വളർത്താനായിട്ട് കഴിയില്ല എന്ന് പരാതിപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കായിട്ട് ഒരു സന്തോഷ വാർത്തയുണ്ട്. ചെറിയ ചട്ടിയിലോ ബാരലുകളിലോ പോലും വളരെ എളുപ്പത്തിൽ വളർത്താൻ കഴിയുന്ന, മരം നിറയെ കായ്കൾ തരുന്ന മനോഹരമായ ഒരു ഫലവൃക്ഷമുണ്ട്. അതാണ് ഗ്രൂമിച്ചാമ അഥവാ ബ്രസീലിയൻ ചെറി. ഒരേ സമയം നല്ലൊരു അലങ്കാര ചെടിയായിട്ടും അതുപോലെ തന്നെ നല്ല പഴങ്ങൾ തരുന്ന മരമായിട്ടും വളർത്താൻ കഴിയുന്ന ഒരു വിദേശി പഴച്ചെടിയാണ് ഇത്. നമസ്കാരം, കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. ഹരിതഭൂമിയിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. ഗ്രൂമിച്ചാമയെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ബ്രസീലിയൻ ചെറി എന്നറിയപ്പെടുന്ന ഗ്രൂമിച്ചാമയുടെ പേര് രൂപം കൊണ്ടത് ബ്രസീലിയൻ ആദിവാസികളുടെയും തദ്ദേശീയ ജനവിഭാഗങ്ങളുടെയും ഭാഷയായിട്ടുള്ള ടുപ്പി ഗൊറാനിൽ നിന്നാണ്. ചർമ്മം പോലെ നേർത്തത് അല്ലെങ്കിൽ നാവിൽ പറ്റിപ്പിടിക്കുന്നത് എന്നാണ് ഈ ഒരു വാക്കിന്റെ അർത്ഥം. പഴങ്ങളുടെ തൊലി വളരെ നേർത്തതായതുകൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. സ്പാനിഷ് ചെറി, ബ്രസീലിയൻ പ്ലം, ഗ്രൂമിസാമ എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. യൂറോപ്യൻ കോളനി വൽക്കരണത്തിന് വളരെ മുമ്പ് തന്നെ തെക്ക് കിഴക്കൻ ബ്രസീലിയൻ ജനതയുടെ പ്രധാന ഭക്ഷണങ്ങളിൽ ഒന്നായിരുന്നു ഗ്രൂമിച്ചാമ. നേരിയ മധുരവും പ്ലം പഴത്തിന്റെ സ്വാദും ഉള്ളതുകൊണ്ട് ഇത് തീരദേശ വീടുകളിൽ വളർത്തുന്നത് പതിവായിരുന്നു. നന്നായി വളരുന്ന ഒറ്റ മരത്തിൽ നിന്ന് 30 കിലോ വരെ പഴങ്ങൾ ലഭിക്കുമെന്നതും ഇതിന്റെ വലിയൊരു ആകർഷണമായിരുന്നു. 1791 ഹവായ് ദ്വീപുകളിലെത്തിയ ഈ പഴച്ചെടി 1821 അവിടുത്തെ ഔദ്യോഗിക സസ്യശാസ്ത്ര രേഖകളിൽ ഇടം പിടിക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് നൂറ്റാണ്ടുകൾ കൊണ്ട് ഫ്ലോറിഡ, ഓസ്ട്രേലിയ, കരീബിയൻ ദ്വീപുകൾ തുടങ്ങി വിവിധ ഉഷ്ണമേഖലാ രാജ്യങ്ങളിലേക്ക് ഗ്രൂമിച്ചാമ വ്യാപിച്ചത്. ഗ്രൂമിച്ചാമ എന്ന വിദേശ പഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഗ്രൂമിച്ചാമ എന്ന വിദേശ പഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിത്യഹരിത വൃക്ഷങ്ങൾ ഉൾപ്പെടുന്ന മെർട്ടേസി സസ്യകുടുംബത്തിലെ അംഗമാണ് ഈ ഒരു ഗ്രൂമിച്ചാമ. സർവസുഗന്ധി, ഗ്രാമ്പു, പേര, ചാമ്പയ്ക്ക എന്നിവയുടെ അതേ കുടുംബമാണ് ഇത്. യൂജിനിയ ബ്രസീലിയൻസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. കാടുകളിൽ 20 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഇവയെ വീടുകളിൽ വേണ്ട വിധം കൊമ്പ് ഗോതി 3 മുതൽ 4 മീറ്റർ വരെ ഉയരത്തിൽ നിർത്തി വളർത്താം. ബാരലുകളിലോ ചട്ടികളിലോ വളർത്തുമ്പോൾ 2 മുതൽ 3 മീറ്റർ ഉയരത്തിൽ നിയന്ത്രിച്ച് നിർത്തുന്നതാണ് കൂടുതൽ നല്ലത്. തിളങ്ങുന്ന കടും പച്ച ഇലകളും വസന്തകാലത്ത് വിരിയുന്ന വെള്ളപ്പൂക്കളുമാണ് ഇതിനുള്ളത്. തുടർന്നുണ്ടാകുന്ന കായ്കൾക്ക് ചെറിയ നെല്ലിക്കയുടെയോ ചെറിയുടെയോ വലുപ്പമുണ്ടാകും. ഉള്ളിലെ കാമ്പിന് മഞ്ഞ കലർന്ന വെള്ള നിറമാണ്. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പേരക്കയുടെയും മുന്തിരിയുടെയും സ്വാദുകൾ കലർന്ന ഒരു പ്രത്യേക രുചിയാണ് ഗ്രൂമിച്ചാമ എന്ന ഈ ഒരു പഴത്തിനുള്ളത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. ഗ്രൂമിച്ചാമയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടരാം ചെറിയൊരു ഇടവേള.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഗ്രൂമ് ചാമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ സാവധാനത്തിലുള്ള വളർച്ചയാണ്. ഒരു വർഷം കൊണ്ട് പരമാവധി 30 മുതൽ 60 സെന്റിമീറ്റർ വരെ ഇത് ഉയരത്തിൽ വളരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വീടിന്റെ മുറ്റത്തോ നടപ്പാതകളിലോ അലങ്കാരത്തിനായിട്ട് വെച്ച് പിടിപ്പിക്കുന്ന റെസിഡൻഷ്യൽ ലാൻഡ്സ്കേപ്പിംഗിന് ഇത് വളരെ അനുയോജ്യവുമാണ്. വളരെ സാവധാനത്തിലാണെങ്കിലും ഫലോൽപാദന ഘട്ടം എത്തിക്കഴിഞ്ഞാൽ കഥ മാറും. മരം പൂവിട്ട് കഴിഞ്ഞാൽ വെറും 3 മുതൽ 4 ആഴ്ചകൾക്കുള്ളിൽ കായ്കൾ വളർന്ന് പഴുത്ത് വിളവെടുക്കാനായിട്ട് പാകത്തിലാകും. കായ്കൾ വളരും തോറും പച്ച നിറത്തിൽ നിന്ന് കടും ചുവപ്പും തുടർന്ന് കടും പർപ്പിളും കറുപ്പോ നിറമായിട്ട് മാറും. ഏതാണ്ട് കറുപ്പ് നിറമാകുമ്പോഴാണ് പഴങ്ങൾ പൂർണ്ണമായിട്ടും പാകമാകുന്നത്. തൊലി വളരെ നേർത്തതും അല്പം ഞെക്കുമ്പോൾ മൃദുവായിട്ട് അനുഭവപ്പെടുന്നതുമാണ് വിളവെടുപ്പിനുള്ള ശരിയായിട്ടുള്ള സമയം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രൂമിച്ചാമയെ കുറിച്ചാണ്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഗ്രൂമിച്ചാമയുടെ ഇനങ്ങളെ കുറിച്ച് പറഞ്ഞു.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഗ്രൂമ ചാമ എന്ന വിദേശ പഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ലിസ്ണേഴ്സ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ കേട്ടാലോ. പഴങ്ങളുടെ നിറവും ഉള്ളിലെ കാമ്പിന്റെ ഘടനയും അടിസ്ഥാനമാക്കി ഗ്രൂമ ചാമയെ പ്രധാനമായിട്ടും തരംതിരിച്ചിരിക്കുന്നു. ഇതിലേറ്റവും സാധാരണയായിട്ടുള്ള ഇനമാണ് കറുത്ത ഗ്രൂമ ചാമ അഥവാ ഡോബൈ. പഴുക്കുമ്പോൾ തിളങ്ങുന്ന കറുപ്പ് നിറമാകുന്ന ഇതിന്റെ നീരിന് ചെറിയ തോതിൽ കറയോ നിറമോ ഒക്കെ ഉണ്ടാകും. രണ്ടാമത്തെ ഇനമാണ് ചുവന്ന ഗ്രൂമ ചാമ. കറുത്ത ഇനത്തിനോട് സാമ്യമുള്ളതാണെങ്കിലും പഴങ്ങൾ നന്നായി പഴുക്കുമ്പോൾ തെളിഞ്ഞ ചുവപ്പ് നിറമായിട്ട് മാറും. മറ്റൊരു അപൂർവ ഇനമാണ് മഞ്ഞ ഗ്രൂമ ചാമ. സ്വർണ്ണ നിറമുള്ള പുറന്തൊലിയും മധുരമുള്ള ഉൾക്കാമ്പുമുള്ള ഈ ഇനത്തിന്റെ തൈകൾ ഇപ്പോൾ കേരളത്തിലെ നഴ്സറികളിലും അവൈലബിൾ ആണ്. ഇവയ്ക്കെല്ലാം പുറമെ ഗ്രൂമ ചാമ മെറും എന്നൊരു വ്യത്യസ്ത സ്പീഷീസുമുണ്ട്. ചെറിയ കണ്ടെയ്നറുകളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ ഇത് ഒന്നിലധികം തണ്ടുകളായിട്ട് വളരുന്നു. ഇതിന്റെ പഴങ്ങൾക്ക് തിളങ്ങുന്ന കറുപ്പ് നിറവും ചെറിയുടെയും ബ്ലൂബെറിയുടെയും സമ്മിശ്ര രുചിയുമാണ് ഉള്ളത്. ഇനി ചട്ടിയിൽ വളർത്തുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം മനോഹരമായ പാട്ട്.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഗ്രൂമിച്ചാമ പഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ലിസ്ണേഴ്സ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഗ്രൂമിച്ചാമ ചട്ടിയിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. കേരളത്തിലെ കാലാവസ്ഥയിൽ വലിയ ചട്ടികളിൽ ഗ്രൂമിച്ചാമ വളർത്തുന്നത് വളരെ എളുപ്പമാണ്. 40 മുതൽ 45 സെന്റിമീറ്റർ വലുപ്പമുള്ള ചട്ടികളാണ് ഇതിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. വളക്കൂറുള്ള മണ്ണ്, ചകിരിച്ചോറ്, കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി, മണൽ എന്നിവ തുല്യമായ അളവിൽ കലർത്തി പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കാം. പെർലൈറ്റ് ലഭ്യമെങ്കിൽ 3 ഭാഗം ജൈവവളം മണ്ണും 1 ഭാഗം പെർലൈറ്റും 1 ഭാഗം ചകിരിച്ചോറും അല്പം വേപ്പും പിണ്ണാക്കും ചേർത്ത് കൂടുതൽ മെച്ചപ്പെട്ട മിശ്രിതം ഉണ്ടാക്കാം. ഇതിൽ ഒട്ടുതൈകൾ നട്ടുകഴിഞ്ഞാൽ 2 മുതൽ 3 വർഷത്തിനുള്ളിൽ തന്നെ കായ്കൾ ലഭിച്ചു തുടങ്ങും. അധികം ആഴത്തിൽ വേരോടാത്ത ചെടിയായതുകൊണ്ട് തന്നെ ചട്ടിയിലെ മണ്ണിന്റെ മുകൾ തട്ട് ഉണങ്ങുമ്പോൾ കൃത്യമായിട്ട് നനച്ചു കൊടുക്കുകയും വേണം. പൂവിടുന്ന സമയത്തും കായ് പിടിക്കുന്ന സമയത്തും ജലക്ഷാമം ഉണ്ടായിക്കഴിഞ്ഞാൽ കായ്കൾ കൊഴിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. കൂടാതെ ചെടി നന്നായി പൂക്കാൻ ദിവസവും കുറഞ്ഞത് 4 മുതൽ 6 മണിക്കൂർ വരെ സൂര്യപ്രകാശവും ലഭിക്കണം. ഇനി തൈകൾ എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചാണ് പറയാനുള്ളത്. പക്ഷെ അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ട്.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഗ്രൂപ്പ് ചാമ എന്ന വിദേശ പഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ലിസ്ണേഴ്സ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് തൈകൾ തയ്യാറാക്കുക, അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. വിത്തുകൾ പാകിയും പതിവെച്ചും ഒട്ടിച്ചുമാണ് ഗ്രൂമ് ചാമയുടെ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. പഴുത്ത പഴങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വിത്തുകൾ പാകിക്കഴിഞ്ഞാൽ 30 ദിവസം കൊണ്ട് മുളയ്ക്കും. എന്നാൽ വിത്ത് തൈകളേക്കാൾ വേഗത്തിൽ കായ്ക്കുന്നത് പതിവെച്ചും ഒട്ടിച്ചും ഉണ്ടാക്കുന്ന തൈകളാണ്. പെൻസിൽ കനമുള്ള ആരോഗ്യമുള്ള ശിഖരങ്ങളിൽ 1 ഇഞ്ച് നീളത്തിൽ തൊലി ചുറ്റും ശക്തി മാറ്റി റൂട്ടിംഗ് ഹോർമോൺ പുരട്ടി നനവുള്ള ചകിരിച്ചോറോ സ്പാഗ്നം മോസോ വെച്ച് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് നന്നായി പൊതിഞ്ഞു കെട്ടിയാണ് പതിവെക്കുന്നത്. മഴക്കാലമാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. 30 മുതൽ 60 ദിവസത്തിനകം ഇതിൽ വേരുകൾ പിടിക്കും. തുടർന്ന് ഈ ശിഖരം മുറിച്ചെടുത്ത് ചട്ടികളിലേക്ക് മാറ്റി നടും. ഭാഗികമായി തണലുള്ള സ്ഥലത്ത് 2 മുതൽ 3 ആഴ്ച വെച്ച് കരുത്താർജിച്ച ശേഷമേ ഇവ വലിയ ചട്ടികളിലേക്കോ അല്ലെങ്കിൽ തോട്ടത്തിലേക്കോ മാറ്റി നടാം. ഇനി ഇതിന്റെ പോഷകമൂല്യം, ഗ്രൂമ് ചാമയുടെ പോഷകമൂല്യം എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുതരാം നല്ലൊരു പാഠത്തിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ധാരാളം നാരുകൾ, ആന്റി ഓക്സിഡൻസ്, ആന്തോസയാനിൻ, വൈറ്റമിൻ സി, വൈറ്റമിൻ ബി ത്രീ എന്നിവ അടങ്ങിയിട്ടുള്ള ഒരു മികച്ച പോഷക ചെപ്പാണ് ഗ്രൂമിച്ചാമ പഴങ്ങൾ. 100 ഗ്രാം പഴത്തിൽ 45 കിലോ കലോറി ഊർജവും കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, കരോട്ടിൻ തുടങ്ങിയ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കോശങ്ങളുടെ നാശം തടയാനും ഹൃദയത്തിന്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിനും ഈ പഴങ്ങൾ സഹായിക്കുന്നുണ്ട്. കൂടാതെ ദഹന വ്യവസ്ഥയുടെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിനും എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകാനും ഇത് നല്ലതാണ്. പഴുത്ത പഴങ്ങൾ നേരിട്ട് കഴിക്കുന്നതിന് പുറമെ ജാം, ജെല്ലി, അതുപോലെ തന്നെ ഫ്രഷ് ജ്യൂസുകൾ, സ്മൂത്തി, വീഞ്ഞ്, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഐസ്ക്രീം എന്നിവ തയ്യാറാക്കാനായിട്ടും ഗ്രൂമിച്ചാമ പഴങ്ങൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. ഗ്രൂമിച്ചാമ പഴങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്, അതിലേക്ക് വരാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഗ്രൂമിച്ചാമ എന്ന വിദേശ പഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ലിസ്ണേഴ്സ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പോഷക ഗുണങ്ങൾക്ക് പുറമെ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലും ഗ്രൂമിച്ചാമയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും ചർമ്മത്തെ സൂര്യാഘാതത്തിൽ നിന്നും മലിനീകരണത്തിൽ നിന്നും സംരക്ഷിക്കുകയും ചർമ്മത്തിന്റെ തിളക്കം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. ഓർഗാനിക് ഫേസ് മാസ്കുകൾ, എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ്ബറുകൾ, ആന്റി ഏജിംഗ് ലോഷനുകൾ എന്നിവയിൽ ഇതിന്റെ സത്ത് ചേർക്കുന്നുണ്ട്. കൂടാതെ പരമ്പരാഗതമായിട്ട് ഇതിന്റെ മരത്തൊലിയും ഇലകളും മുറിവുകളും ഉണക്കുന്നതിനായിട്ടുള്ള മരുന്നുകളിലും ഉപയോഗിക്കാറുണ്ട്. പഴങ്ങൾക്ക് പുറമെ ഇതിന്റെ തടിയും വളരെ ഉപയോഗപ്രദമാണ്. നല്ല സാന്ദ്രതയും ബലവുമുള്ള തടിയായതുകൊണ്ട് കരകൗശല വസ്തുക്കൾ, ചെറിയ പാത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ എന്നിവ കടഞ്ഞെടുക്കാനായിട്ട് മരപ്പണിക്കാർ ഗ്രൂമിച്ചാമയുടെ തടി ഉപയോഗിക്കാറുണ്ട്. സൂക്ഷിപ്പ് കാലം കുറവാണെന്ന ചെറിയൊരു പരിമിതി ഉണ്ടെങ്കിലും വീട്ടുപറമ്പിലും ചട്ടികളിലും ഒരുപോലെ വളർത്താൻ കഴിയുന്ന ഗ്രൂമിച്ചാമ ശരിക്കും ഒരു അത്ഭുത ഫലവൃക്ഷം തന്നെയാണ്. നമ്മുടെ വീട്ടുമുറ്റത്തും പൂന്തോട്ടത്തിലും ഒരുപോലെ ഭംഗിയും പോഷകവും നൽകുന്ന ഇത്തരം വിദേശി ഫലവൃക്ഷങ്ങളെ നട്ടുപിടിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. ഗ്രൂമിച്ചാമ എന്ന വിദേശ പഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4 കേട്ടുകയും

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446000915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ സെപ്റ്റംബർ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലേക്ക്, അവസാനത്തെ ദിവസങ്ങളിലേക്ക് നമ്മളിങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ, വീക്കെൻഡ് ആവാനായിട്ട് പോകുന്നു. ഫ്രൈഡേ ആയിരിക്കുന്നു, വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലല്ലോ, എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഒരു മൂന്നാല് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മാസം അങ്ങ് ഏറെക്കുറെ തീരും. ഇനിയിപ്പോൾ വീക്കെൻഡ് വരാൻ പോകുന്നു, സാറ്റർഡേ സൺഡേ വരാൻ പോകുന്നു, ബാങ്ക് ഹോളിഡേയ്സ് വരാൻ പോകുന്നു. നാളെ ബാങ്ക് അവധിയാണ്, മറ്റന്നാൾ ബാങ്ക് വർക്കിംഗ് ആണ്. അതിനുശേഷം ഒരു മൂന്ന് ദിവസം ബാങ്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കില്ല കേട്ടോ. അപ്പോൾ നാളെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ വേഗം പോയി ചെയ്യുക. ബാങ്ക് ഇടപാട് എന്തെങ്കിലുമൊക്കെ നടത്താനുണ്ടെങ്കിൽ ഇന്ന് പോയി ചെയ്യുക. പിന്നെ സൺഡേ ആണ്, സൺഡേ മിക്കവാറും മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ അവധിയായതുകൊണ്ട് ബാങ്കിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾക്കുമായിട്ട് പോകുന്നത് വളരെ കുറവായിരിക്കും. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അഹലേഫം 90.4 ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിക്കുമ്പോൾ കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇനിയുള്ള 2 മണിക്കൂർ നേരം ഞാനിവിടെ കാണും. എന്തിനാണ്, വെറുതെ വന്നിരിക്കുകയല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങളുടെ കാതോരം എത്തിക്കാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ പാട്ട് കേൾക്കുക, എങ്ങനെയാണ് ഞാൻ പാട്ട് ചോദിക്കുക എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. 8281509000 8281509000 ഈ നമ്പറിലേക്ക് വിളിച്ചും വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചും ടെക്സ്റ്റ് മെസ്സേജ് അയച്ചും നിങ്ങൾക്ക് പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാം. പാട്ടുകൾ ചോദിക്കുമ്പോൾ, മെസ്സേജ് അയച്ച് ചോദിക്കുമ്പോൾ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തണം, ഒപ്പം തന്നെ പാട്ടിൻ്റെ ആദ്യത്തെ വരി ഉൾപ്പെടുത്തണം, ഒപ്പം തന്നെ ആ ഒരു പാട്ട് ഏത് സിനിമയിലേതാണ് എന്നുകൂടെ ഉൾപ്പെടുത്തുക. പിന്നെ ഇന്നലെ പാട്ട് ആവശ്യപ്പെട്ടവർ, ഇന്നലെ വിളിച്ച് പാട്ടൊക്കെ റിക്വസ്റ്റ് ചെയ്ത് പാട്ടൊക്കെ കിട്ടി എൻജോയ് ചെയ്ത് സന്തോഷിച്ചവർ, ഇന്ന് പാട്ട് ആവശ്യപ്പെടുന്നവർക്കായിട്ട് അവസരം കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നലെ പാട്ട് കിട്ടിയവർ ഇന്നും വിളിക്കരുത്, ഇന്നും മെസ്സേജ് അയക്കരുത് എന്നാണ് പറയാനുള്ളത്. കാര്യം വേറെ ഒന്നുമല്ല, കിട്ടിയവർക്ക് തന്നെ കിട്ടിക്കൊണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ, കിട്ടാത്തവർക്ക് കിട്ടട്ടെ അല്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്, അല്ലാതെ ആരോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടൊന്നുമല്ല. പാട്ട് ചോദിക്കുന്ന സമയത്ത് ഒരു അല്പം പുതിയ പാട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് പ്ലേലിസ്റ്റ് ഒന്ന് എടുത്തിടാനായിട്ട് പറ്റും. പഴയ പാട്ടൊക്കെ ആണെങ്കിൽ യൂട്യൂബിലൊന്നും ഇല്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത ഫയലൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഇന്നൊരു ഒരു മഴ പ്രതീതി ഉണ്ടല്ലേ, അങ്ങനെ കാര്യമായിട്ട് മഴ പെയ്തില്ല, ചെറിയൊരു ചാട്ടിൽ മഴയൊക്കെ അങ്ങിങ്ങായിട്ട് പെയ്തു. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചത്ര മഴ പെയ്തില്ലെങ്കിലും കാര്യമായിട്ടുള്ള ചൂടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ കുറച്ച് മുന്നേ പുറത്തിറങ്ങിയപ്പോൾ അങ്ങനെ വലിയ ചൂടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല, ചെറിയൊരു മഴയുടെ ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്തു. പിന്നെ വേറെന്താ വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് സെപ്റ്റംബർ മാസം 25-ാം തീയതിയാണ്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട SPB ഓർമ്മ ദിനമാണ്. 2020 സെപ്റ്റംബർ മാസം 25-ാം തീയതിയാണ്. ഏകദേശം ഈ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴാണ് ഞാനിങ്ങനെ ഞെട്ടലോടുകൂടി അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത ഇങ്ങനെ കേൾക്കുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു സിംഗറാണ്, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും, പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു സിംഗറാണ് SPB എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു പഴയ പാട്ടാണ് ഞാൻ ഇന്ന് ഇൻസ്റ്റന്റ് പാട്ടിലൂടെ ആദ്യമായിട്ട് നിങ്ങളുടെ കാതോരം എത്തിക്കാനായിട്ട് പോകുന്നത്. SPB സാറും ജാനകി അമ്മയും ചേർന്ന് പാടിയിട്ടുള്ള അതിമനോഹരമായ ഒരു ഗാനം. ആ ഒരു പാട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് കോളർ റെഡിയായിരിക്കും, ഫസ്റ്റ് മെസ്സേജ് റെഡിയായിരിക്കും, നിങ്ങൾ ആവശ്യപ്പെടുന്ന ആദ്യത്തെ 2 പാട്ടുകൾ റെഡിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സമയം 12 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ആ മനോഹരമായ പാട്ട് കേൾക്കാം. അഹല്യ FM 90.4 ഇത് ഇൻസ്റ്റന്റ് പാട്ടിനുള്ള നേരമാണ് കൂടെയുള്ളത്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ എസ് പി ബിയും ജാനകിയമ്മയും ചേർന്ന് പാടിയിട്ടുള്ള അതിമനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റാണ്. ഈ ഒരു പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നോടൊന്ന് പറയണം കേട്ടോ, കാരണം എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന പാട്ട് വേറൊരാളും കൂടി ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ സന്തോഷം വരും, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഹലോ,
2: ഗുഡ്
1: മോർണിംഗ്, അല്ല ഗുഡ് ആഫ്റ്റർനൂൺ, ആരാണ്? വിജയൻ ചേട്ടൻ, ആണ്ടിമഠം അല്ലേ? ഈ ആണ്ടിമഠം എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാ?
2: ഇത് പാലക്കാട് ഒലവക്കോടിനടുത്താണ്.
1: ഒലവക്കോടിനടുത്താണ് അല്ലേ? റെയിൽവേ സ്റ്റേഷൻ അടുത്താണോ?
2: അതെ, റെയിൽവേ സ്റ്റേഷൻ മലമ്പാറ റോഡ്.
1: ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടൻ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: എനിക്കിന്ന് എസ് പി ബിന്റെ ഓർമ്മ ദിവസമായ ഇന്ന്
1: മേനേ പ്യാർ കിയ എന്ന ആ ഒരു ഹിന്ദി സിനിമകളുടെ പേരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള
2: പാട്ടല്ലേ? അതെ അതെ, ഹിന്ദി സിനിമ ഉൾപ്പെടുത്തി എസ് പി ബി സാർ പാടിയ ആ മനോഹരമായ ഗാനം.
1: ഓക്കെ, ഒരുപാട് സന്തോഷം. ഞാൻ പാട്ട് വെച്ചിടാം, വീണ്ടും വിളിക്കണം.
2: താങ്ക്
1: യു സോ മച്ച്. വിളിച്ചത് ആണ്ടിമഠത്ത് നിന്നും വിജയൻ ചേട്ടനായിരുന്നു. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. ആ ഒരു പാട്ട് മാത്രം മതി, ഒരു പാട്ടും കൂടെ വേണ്ടേ? ആ പാട്ടിനുള്ള മെസ്സേജ് ഞാനിപ്പോൾ വായിക്കാം. പ്ലീസ് പ്ലേ 1+1 മൂവി കസ്തൂരിമാൻ. റോക്സ് ആണ് കുവൈറ്റിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, റോക്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്, കസ്തൂരിമാൻ എന്ന ലോഹിത് ദാസ് സാറിന്റെ സിനിമയിലെ ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കൂടെ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞു, 18 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? സ്വപ്ന. സ്വപ്നം കാണുന്ന സ്വപ്നയാണോ അതോ സ്വപ്നം കാണാത്ത സ്വപ്നയാണോ? സ്വപ്നം കാണുന്ന സ്വപ്നയാണോ? ഓക്കെ, എവിടെന്നാ വിളിക്കുന്നേ? പുതുശ്ശേരിക്കാരാണ്. ഫസ്റ്റ് ടൈം വിളിക്കുകയാണോ, നേരത്തെ
2: വിളിച്ചിട്ടുണ്ടോ?
1: ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, എന്താണ് സ്വപ്ന ചെയ്യുന്നത്? പഠിക്കുകയാണോ, വർക്ക് ചെയ്യാണോ? സിഇഒ ആണ്. ഓക്കെ, എല്ലാരും നല്ലതായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ വീട്ടിലെ? ചെയ്യുന്നുണ്ട്, പറഞ്ഞാ കേൾക്കുന്നുണ്ടോ എല്ലാവരും?
2: ഓക്കെ,
1: അതെ അതെ, അടിയൊക്കെ കൊടുക്കാറുണ്ടല്ലേ? അടി കൊടുക്കുന്നത് നല്ല സിഇഒക്ക് ചേർന്ന ലക്ഷണമല്ല കേട്ടോ. ഓക്കെ, അവര് കേസൊക്കെ ഫയൽ ചെയ്യും, അതൊന്നും ചെയ്യാൻ പാടില്ല ആരെയും. ഓക്കെ, അപ്പൊ സ്വപ്ന ഏത് പാട്ടായിരുന്നു കേക്കണ്ടേ?
2: താങ്ക്
1: യു സ്വപ്ന. വീട്ടിലെ എല്ലാ അംഗങ്ങളും എല്ലാ തൊഴിലാളികളോടും അന്വേഷണം അറിയിക്കുക, വീണ്ടും വിളിക്കണേ.
2: ഓക്കെ,
1: താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. വിളിച്ചത് സ്വപ്നയായിരുന്നു. സ്വപ്ന റിക്വസ്റ്റ് ചെയ്ത പാട്ട് ഇതാ വരുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ആരാണ് അയച്ചെന്ന് നോക്കട്ടെ. ഹലോ അഹല്യ FM, ഞാൻ മാലിനി വല്ലടി കഞ്ചിക്കോട് നിന്നാണ്. എനിക്ക് ഇന്ന് കഞ്ചിക്കോട് AVP ആയുർവേദം കമ്പനിയിലെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി താമരക്കിളി പാടുന്നു എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരണം. എല്ലാവരും ഈ പാട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ആ കമ്പനി ജോലി ചെയ്യുന്ന എല്ലാവർക്കുമായിട്ട് മാലിനി ചേച്ചി റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഇതാ എത്തുന്നു. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തകളായിരിക്കും. വാർത്തകളെല്ലാം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് നമ്മൾ തിരിച്ചു വരുന്നതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണ്, കൂടെയുള്ളത് ഞാൻ സുനിൽ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: സന്ധിവാദം സ്ട്രോക്ക്.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അതിവേഗം ശക്തമാവുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കാലവർഷക്കെടുതിയിൽ ആലപ്പുഴ ജില്ലയിൽ നാശനഷ്ടങ്ങൾ നേരിട്ട കുടുംബങ്ങൾക്ക് 80 കോടി രൂപയിലധികം ധനസഹായം അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരിസ്ഥിതി ലോല മേഖലയിലെ കരട് വിജ്ഞാപനത്തിൽ ജനവാസ മേഖലകൾ ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജപ്പാനിൽ എയ്ച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2nd സ്വർണം. വാർത്തകൾ വിശദമായി. ആഗോള സമ്പദ്വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അതിവേഗം ശക്തമായി വരികയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ പബ്ലിക് അഫയേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ വാർഷിക ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 30 ട്രില്യൺ ഡോളർ സമ്പദ്വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലേക്കാണ് ഭാരതം കുതിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തെ സെമി കണ്ടക്ടർ ആവശ്യകത 150 ബില്യൺ ഡോളറാകും. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിലെ വളർച്ച, സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന 3rd രാജ്യം, 120ലേറെ യൂണിക്കോണുകളോടെ ലോകത്തെ 3rd വലിയ സ്റ്റാർട്ടപ്പ് ശൃംഖല എന്നീ നേട്ടങ്ങളും ഇന്ത്യ കൈവരിച്ചതായി മന്ത്രി പറഞ്ഞു. വനസംരക്ഷണ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ കാര്യക്ഷമമായ വനപരിപാലന ശേഷി വർദ്ധിപ്പിക്കുന്ന പദ്ധതി കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വനംവകുപ്പിന് കീഴിലെ സ്ഥാപനങ്ങളിൽ നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും പദ്ധതി സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വനപാലകർക്ക് പൊതുവായ സംരക്ഷണ നൈപുണ്യത്തിലും അതത് പ്രദേശങ്ങൾക്ക് യോജ്യമായ കാര്യങ്ങളിലും പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഏകദേശം 537 കോടി രൂപ ചെലവിലാണ് പദ്ധതി ആരംഭിച്ചത്. SIR നടപടികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കോൺഗ്രസിനെതിരെ BJP രംഗത്തെത്തി. 1950 ജനപ്രാതിനിധ്യ നിയമം 21 3rd പ്രകാരം ഉചിതമെന്ന് തോന്നുന്ന ഏതു സമയത്തും SIR നടപടികൾ നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യക്തമായ അധികാരമുണ്ടെന്ന് BJP വക്താവ് സുധാൻഷു ത്രിവേദി ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തന രീതിയെയും SIR നടപടിക്രമങ്ങളെയും കുറിച്ച് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രാജിവെക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. വോട്ടവകാശം എടുത്തുമാറ്റിയാൽ ഭരണഘടനയ്ക്കും നിയമങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും യാതൊരു അർത്ഥവുമില്ലാതെ പോകുമെന്നും രാഹുൽ ഗാന്ധി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശല്യ യോജന 2.0 കീഴിൽ വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 70,000 ഗ്രാമീണ യുവാക്കൾക്ക് അടുത്ത മാസം മുതൽ നൈപുണ്യ പരിശീലനം നൽകുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ദരിദ്രരായ ഗ്രാമീണ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പാക്കുന്ന തരത്തിൽ നൈപുണ്യ പരിശീലനം നൽകുന്ന കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണിത്. 3 മാസം മുതൽ 12 മാസം വരെയാണ് പരിശീലന കാലാവധി. ഇതുപ്രകാരം 2 വർഷത്തിനുള്ളിൽ 9 ലക്ഷത്തിലധികം പേർക്ക് പരിശീലനം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഇന്ന് 12 വർഷം പൂർത്തിയാകുന്നു. ഉൽപാദനം, രൂപകൽപ്പന, നൂതനാശയം എന്നിവയിൽ ആഗോള കേന്ദ്രമായി മാറാൻ ലക്ഷ്യമിട്ട് 2014 സെപ്റ്റംബർ 25 പദ്ധതിക്ക് തുടക്കമിട്ടത്. വിവിധ വ്യവസായ മേഖലകളിൽ ഉൽപാദനം, നിക്ഷേപം, ശേഷി എന്നിവ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ മാറ്റങ്ങൾക്ക് പദ്ധതി കാരണമായി. മേക്ക് ഇൻ ഇന്ത്യ 2.0 എന്ന നിലയിൽ പദ്ധതി വിപുലീകരിക്കുകയുണ്ടായി. കാലവർഷക്കെടുതിയിൽ ആലപ്പുഴ ജില്ലയിൽ നാശനഷ്ടങ്ങൾ നേരിട്ട കുടുംബങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് 80.07 കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് തുക ലഭ്യമാക്കിയതെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 32.15 കോടി രൂപയും ദുരന്ത പ്രതികരണ നിധി വിഹിതമായി 25.56 കോടി രൂപയുമാണ് വകയിരുത്തിയത്. പരിസ്ഥിതി ലോല മേഖലയിലെ കരട് വിജ്ഞാപനത്തിൽ ജനവാസ മേഖലകൾ ഒഴിവാക്കണമെന്നാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ആവശ്യമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ആശങ്ക പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചെന്നും ഇത് സംബന്ധിച്ച് നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. പരിസ്ഥിതി ലോല മേഖല വിസ്തൃതി കുറയ്ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി കേന്ദ്ര ഗവൺമെന്റിനെ കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സംസ്ഥാനത്ത് യുവ സംരംഭകർക്കിടയിൽ സാങ്കേതിക വിദ്യാധിഷ്ഠിത ഉൽപ്പാദന വ്യവസായങ്ങൾക്ക് കരുത്തേകാൻ കേരള യങ് ഓൺടർപ്രണേഴ്സ് കോൺക്ലേവ് നാളെ കോഴിക്കോട്ട് നടത്തും. വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് സംഘടിപ്പിക്കുന്ന കോൺക്ലേവ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും. യുവ സംരംഭകരുടെ നേതൃത്വത്തിൽ 1500 MSME പ്രതിനിധികൾ പങ്കെടുക്കും. പൂജ അവധിക്ക് യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് റെയിൽവേ കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിൻ പ്രഖ്യാപിച്ചു. ചെന്നൈ എഗ്മോർ കൊല്ലം ചെന്നൈ എഗ്മോർ പ്രതിവാര സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിനാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. ചെന്നൈ എഗ്മോർ കൊല്ലം പ്രതിവാര സ്പെഷ്യൽ എക്സ്പ്രസ് ഒക്ടോബർ 1 മുതൽ 29 വരെ എല്ലാ വ്യാഴാഴ്ചകളിലും സർവീസ് നടത്തും. വ്യാഴാഴ്ച രാത്രി 11:40 എഗ്മോറിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം വൈകിട്ട് 4:20 കൊല്ലത്തെത്തും. തിരിച്ച് കൊല്ലത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 എഗ്മോറിലെത്തുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കേരള തീരത്ത് കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജപ്പാനിൽ എയ്ച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2-ാം സ്വർണം. ഇതോടെ ഏഷ്യൻ ഗെയിംസിൽ 19 മെഡലുകളുമായി ഇന്ത്യ 12-ാം സ്ഥാനത്തെത്തി. 2 സ്വർണവും 8 വെള്ളിയും 9 വെങ്കലവുമാണ് ഇതുവരെ ഇന്ത്യയുടെ നേട്ടം. ഡെസ്ക് റിപ്പോർട്ട്.
3: ഷൂട്ടിംഗ് 10 മീറ്റർ പിസ്റ്റൾ മിക്സഡ് ഇനത്തിൽ കമൽജീത് സുരുജി സിംഗ് സഖ്യത്തിനാണ് സ്വർണം. പുരുഷന്മാരുടെ 50 മീറ്റർ എയർ റൈഫിൾ ത്രീ പൊസിഷൻസ് ടീം ഇനത്തിൽ ഐശ്വരി, രുദ്രാങ്ക്, നീരജ് എന്നിവർ വെള്ളി മെഡലും സ്വന്തമാക്കി. ടേബിൾ ടെന്നീസ് മിക്സഡ് ഡബിൾസ് സെമി ഫൈനലിൽ പ്രവേശിച്ച് മനുഷ് ഷായും ദിയ ചിത്തലയും ഇന്ത്യയ്ക്ക് മെഡൽ ഉറപ്പിച്ചു. സ്ക്വാഷിൽ ഓഷാന ചിന്നപ്പയും വേലവൻ സെന്തിൽകുമാറും മെഡൽ ഉറപ്പാക്കി. വനിതാ സ്ക്വാഷ് താരം അനഹത് സിംഗ് സെമി ഫൈനലിലേക്ക് മുന്നേറി. ബോക്സിംഗിൽ സച്ചിനും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ലോക ചാമ്പ്യൻഷിപ്പ് വെങ്കല മെഡൽ ജേതാവായ ജപ്പാന്റെ ഷുൻസുകെ കിറ്റാമോട്ടോയെ താരം നേരിടും.
2: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ കബഡി ടീമുകൾ ഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ ടീം തായ്ലന്റിനെയും വനിതാ ടീം നേപ്പാളിനെയുമാണ് പരാജയപ്പെടുത്തിയത്. ഏഷ്യൻ ഗെയിംസിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സസ് ടീം ഇനത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ ഷൂട്ടർമാരായ കമൽജീത്, സുരുജി ഇന്ദർ സിംഗ് എന്നിവരെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഡോ മൻസുഖ് മാണ്ഡവ്യയും സ്വർണ മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ചു. 18-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേള ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. വൈകിട്ട് കയളി തിയേറ്ററിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. മേയർ വി വി രാജേഷ് ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്യും. തിരക്കഥാകൃത്തും നടിയും ഫിക്ഷൻ ജൂറി അംഗവുമായ മൃണ്മയി ലഘു ഫെസ്റ്റിവൽ ബുക്ക് ഏറ്റുവാങ്ങും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
4: 6 ദിവസങ്ങളിലായി തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ നടക്കുന്ന കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിൽ വിവിധ വിഭാഗങ്ങളിലായി 300-ലേറെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. 30-ഓളം വിഭാഗങ്ങളിലായാണ് പ്രദർശനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇറാനിൽ നിന്നുള്ള എ ഫോക്സ് അണ്ടർ എ പിങ്ക് മൂൺ ആണ് ഉദ്ഘാടന ചിത്രം. സമീപകാലത്ത് അന്തരിച്ച ചലച്ചിത്ര പ്രവർത്തകർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന ഹോമേജ് വിഭാഗവും മേളയിലുണ്ടാകും. ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം പ്രമുഖ ആനിമേഷൻ ചിത്രകാരി നിന സബ്നാനിക്ക് സമ്മാനിക്കും. 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 30-ന് തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ നടക്കുന്ന മേളയുടെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം സമർപ്പിക്കും.
2: 68-ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സ്വാഗത സംഘം ഓഫീസ് വൈകിട്ട് മന്ത്രി ഒ ജെ ജിനേഷ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. മേളയുടെ പ്രധാന വേദിയായ ചിന്മയ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. 3-ാമത് സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കണ്ണൂരിൽ തുടക്കം. ജവഹർ സ്റ്റേഡിയത്തിൽ രാത്രി 8-ന് ഉദ്ഘാടന മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് എഫ് സി തൃശൂർ മാജിക് എഫ് സിയെ നേരിടും. അർജന്റീന ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിൽ ആൻഡ്രൂ അഗസ്റ്റിൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറഞ്ഞേക്കും. പ്രതിയെ തൽക്കാലം അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുമെന്നും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എഐ അധിഷ്ഠിത ടൂളുകൾ തെരഞ്ഞെടുപ്പ് നടപടികൾ കൂടുതൽ ലളിതവും കാര്യക്ഷമവുമാക്കുമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു പറഞ്ഞു. കോഴിക്കോട് ചാത്തമംഗലം ഇവിഎം വെയർ ഹൌസിലെ സുരക്ഷാ സംവിധാനങ്ങൾ നേരിട്ട് പരിശോധിച്ച ശേഷം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് ജില്ലയിലെ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചു. ഭാരത സർക്കാരിന്റെ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നേരിട്ട് നടത്തുന്ന പുതിയ കേന്ദ്രം ജില്ലാ കളക്ടർ കെ സുധീറാണ് ഉദ്ഘാടനം ചെയ്തത്. UIDAI കേന്ദ്രം ഡയറക്ടർ വിനോദ് ജേക്കബ് ജോണും മറ്റു ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ഇടുക്കിയിൽ ആംബുലൻസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു. അണക്കര സ്വദേശി രാജനാണ് മരിച്ചത്. അണക്കരയിൽ നിന്ന് കട്ടപ്പനയിലേക്ക് യോഗ്യമായി പോയ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അതിവേഗം ശക്തമാവുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കാലവർഷക്കെടുതിയിൽ ആലപ്പുഴ ജില്ലയിൽ നാശനഷ്ടങ്ങൾ നേരിട്ട കുടുംബങ്ങൾക്ക് 80 കോടി രൂപയിലധികം ധനസഹായം അനുവദിച്ചതായി മുഖ്യമന്ത്രി BD സതീശൻ. പരിസ്ഥിതി ലോല മേഖലയിലെ കരട് വിജ്ഞാപനത്തിൽ ജനവാസ മേഖലകൾ ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്.

0: എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
0: ആകാശവാണി വാർത്തകളെല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിൽലഭം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ അടുത്തതിലെ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന് വിജയൻ ചേട്ടനാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് ഉന്നനനച്ചേൻ എന്ന് തുടങ്ങുന്നൊരു പാട്ടാണ് കേട്ടോ. ആ ഒരു ഗാനം വരുന്നുണ്ട്. അദ്ദേഹം വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞ് വിളിച്ചാണ് ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഇന്ന് കുറേ വിജയന്മാരായി കേട്ടോ, 1-2 വിജയന്മാരായി ഇങ്ങനെ പാട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഒരുപാട് പേര് ഈ ഒരു പേരിലുണ്ടെന്ന് തോന്നുന്നു. വിജയൻ എന്ന പേരിലുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ കണ്ണൂരുകാരൻ വിജയൻ ചേട്ടൻ റിക്വസ്റ്റ് ചെയ്ത ആ ഒരു പാട്ട് വരുന്നുണ്ട്. ദെൻ അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് വീണ്ടും ഒരു തമിഴ് ഗാനമാണ്. പാട്ട് ചോദിച്ചിരിക്കുന്നത് ആസിയാണ്. ആസിയ ചോദിച്ചിരിക്കുന്ന ഗാനം SPB നെഞ്ചുക്കുള്ളേ ഇന്നാരെന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. പൊന്നുമണി എന്ന ചിത്രത്തിലെ പാട്ടാണ്. പൊന്നുച്ചാമയല്ല, പൊന്നുമണി എന്നൊരു സിനിമയിലെ പാട്ടാണ്. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ. അടുത്തതായി
2: പാട്ട് പഠിച്ചേ തങ്കമേ ഞാന തങ്കമേ എന്ന നേനച്ചേ

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഉള്ളത് ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു അടുത്ത കോളർ. ഹലോ.
2: ഹലോ, ഞാൻ സുനിലാണ്.
1: മാധവൻ ചേട്ടാ പറയൂ, ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? എല്ലാവർക്കും വേണ്ടി ആ പാട്ട് വെച്ചിടാം. താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. വിളിച്ചത് മാധവൻ ചേട്ടനായിരുന്നു. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത ആ മനോഹരമായ പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത മോഹൻദാസ് ആണ്. കവിത ചേച്ചി ചോദിച്ചിരിക്കുന്ന ഗാനം മൗനമേ നിറയും മൗനമേ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ടാണ് കേട്ടോ. ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ രണ്ട് കിടിലൻ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിരിക്കുന്നു. ഒരു മണിക്കൂർ നമ്മൾ അങ്ങ് പാട്ടുകൾ കേട്ട് അങ്ങ് പിന്നിട്ടിരിക്കുകയാണ്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകാനുള്ള നേരമായിരിക്കുന്നു. അതിൽ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് രമചേച്ചിയാണ്, നല്ലേപ്പള്ളിയിൽ നിന്നും. കൺകൾ ഒണ്ടാക എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ചേരൻ പാണ്ഡ്യൻ എന്ന ചിത്രത്തിലെ പാട്ടാണ് കേട്ടോ. ആ ഒരു പാട്ട് വരുന്നുണ്ട്. ആ ഒരു പാട്ടിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. സുമിയാണ്, പാലക്കാട് നിന്നും. തുടർക്കഥ എന്ന മൂവിയിൽ മാണിക്കക്കുയിലേവ എന്ന് തുടങ്ങുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം പാട്ട്.
1: സമയം ഒരു മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് കൂടെയുള്ളത്. ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു അടുത്ത കോളർ. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
2: കവിതയാണ്
1: അല്ലേ, മേനോൻ പറയുന്നുണ്ട്. ഓക്കെ, കവിത ചേച്ചിക്ക് ഏത് പാട്ടാ കേൾക്കണ്ടേ? മൗനരാഗത്തിലെ നിലാവേ വാ എന്ന പാട്ട് അല്ലേ. ഓക്കെ, അപ്പൊ താങ്ക് യു ചേച്ചി, പാട്ട് വെച്ചുതരാം, വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് കവിത ചേച്ചി ആയിരുന്നു. കവിത ചേച്ചി റിക്വസ്റ്റ് ചെയ്ത പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? സരിതാ മോഹനാണ് ഓമയപ്പള്ളത്തിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്ന ഗാനം കാനാ കരങ്കുയിലെ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഓക്കെ, ആ ഒരു പാട്ട് കൂടെ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതാണ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിൽ ലഭം എങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കാം. ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം, നമസ്കാരം.
2: ഞാൻ
1: രത്നാവതി. രത്നാവതി അമ്മ, സുഖമായിട്ടിരിക്കുന്നു?
2: സുഖം തന്നെ മനെ.
1: ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: ഋഷമാമല്ല വൈകനദിയോരം പൊന്മാലനീരം
1: ആ പാട്ട് വെച്ചിരാം കേട്ടോ. ഒരുപാട് സന്തോഷം. ഫുഡൊക്കെ കഴിച്ചോ?
2: കഴിക്കാൻ
1: പോകുന്നു. പാട്ട് കേട്ടുകൊണ്ട് കഴിക്കാം കേട്ടോ.
2: ഓക്കെ
1: ഓക്കെ. താങ്ക് യു, താങ്ക് യു രത്നാവതി അമ്മ. ഒരുപാട് സന്തോഷം. വിളിച്ചത് രത്നാവതി അമ്മയായിരുന്നു. രത്നാവതി അമ്മ റിക്വസ്റ്റ് ചെയ്ത പാട്ട് ഇതാ വരുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ്, ഐ എം ഷിബുന. എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന NPR നെറ്റ്വർക്കിംഗ് കമ്പനിയിലെ ഫ്രണ്ട്സ് ആയ ആതിര, ശ്രാവൺ, റീത, റഫ്ന, പിന്നെ നമ്മുടെ ശ്രീജിത്ത് ശേഖർ സാറിനും വേണ്ടി റോജാ മൂവിയിൽ പുതുവെള്ളൈമഴ എന്ന പാട്ട് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പുതുവെള്ളൈമഴ എന്ന പാട്ട് കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഷിബിനയും ഒപ്പം തന്നെ രത്നാവതി അമ്മയും ആവശ്യപ്പെട്ട ആ രണ്ട് പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇഷ്ടം പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: റോജ എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിൽലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്? സരിത. സരിത ചേച്ചി എവിടെ നിന്ന് വിളിക്കുന്നത്?
2: പാറ
1: എലപ്പുള്ളി അല്ലേ? എന്താ ചെയ്യുന്നേ? വർക്ക് ചെയ്യണോ? ആ, നമ്മൾ ഇടയ്ക്ക് വിളിക്കാറില്ല സരിത ചേച്ചി അല്ലേ? ഓക്കെ ഓക്കെ, കൊറേ നാളായി. ഏത് പാട്ടാ കേക്കണ്ടേ?
2: മുത്തുമണിമാല.
1: എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ് കേട്ടോ ഈ പാട്ട്. തൂളിയിലെ ആടവന്ത, ആ ഒരു പാട്ടില്ലേ, ആ ഒരു പാട്ടൊക്കെ വളരെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചിരാം. വീണ്ടും
2: ഡെഡിക്കേഷൻ
1: ഉണ്ടോ? പറയൂ പറയൂ, ആർക്കാണ് ഡെഡിക്കേഷൻ?
2: രൺചേച്ചി, സുനിത, ദിവ്യ, ഹരിപ്രിയ, സുവർണ.
1: ഓക്കെ, എല്ലാ ചേച്ചിമാരോടും അന്വേഷണം അറിയിക്കണം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം വിളിച്ചത് സരിത ചേച്ചിയായിരുന്നു. ചേച്ചി റിക്വസ്റ്റ് ചെയ്ത പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു ശാന്തി കൃഷ്ണ ചന്ദ്രനഗറിൽ നിന്നും. നമസ്കാരം സുനിൽ, വാ വെണ്ണില സിനിമ മെല്ലെ തിരന്തത് കഥവ് SPB പാടിയിട്ടുള്ള ഈ ഒരു പാട്ട് എല്ലാവർക്കുമായിട്ട് വെച്ച് തരൂ എന്ന് പറഞ്ഞിട്ടാണ് ശാന്തി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ശാന്തി ചേച്ചി റിക്വസ്റ്റ് ചെയ്ത ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നിരിക്കുന്നു. അടുത്ത മെസ്സേജ് വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആതിരയാണ്. ഗൾഫിൽ നിൽക്കുന്ന എന്റെ ഹസ്ബൻഡിന് വേണ്ടി ഫാൻറ്റം എന്ന മൂവിയിലെ വിരൽ തൊട്ടാൽ വിരിയുന്ന എന്ന സോങ് ഡെഡിക്കേറ്റ് ചെയ്യണം. ഹസ്ബൻഡ് നെയിം സുരേഷ്, ഒമാനിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ആതിരയുടെ ഹസ്ബൻഡായ സുരേഷിന് വേണ്ടി നമുക്ക് ആ ഫാൻറ്റം എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ജയചന്ദ്രൻ സാറും ചിത്രചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള അതിമനോഹരമായ ഒരു ഗാനമാണ്. ആ പാട്ട് മാത്രമല്ല, വേറെ ഒന്ന് രണ്ട് പാട്ടുകൾ കൂടെ ഉണ്ട്. അതിൽ ആദ്യത്തെ പാട്ട്, അടുത്ത പാട്ട്, രണ്ടാമത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് നാഗരാജ് ഏട്ടനാണ്, ചിറ്റൂരിൽ നിന്നും. മലയോരം മയിലേ ഒരുവർ വാഴും ആലയം എന്ന ചിത്രത്തിലെ പാട്ടാണ് കേട്ടോ. നാഗരാജ് ഏട്ടനാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലെ അവസാനത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് എസ് പി ബി പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ജ്യോതി ചേട്ടനാണ് പാറയിൽ നിന്നും പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശങ്കരാഭരണം എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു പാട്ടാണ്. ആ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ പൂർണ്ണമാകുന്നു. ഒരുപാട് പേർക്ക് പാട്ട് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. പലരും ഇന്നലെ പാട്ട് ആവശ്യപ്പെട്ട് പാട്ട് കിട്ടിയവരാണ്. അവരുടെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അവർ കിട്ടാത്തവർ അടുത്ത ദിവസം പാട്ട് റിക്വസ്റ്റ് ചെയ്യുക. പലരുടെയും കോൾസ് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല, സമയക്കുറവുകൊണ്ടാണ്. വിഷമിക്കേണ്ട, പരിഭവങ്ങളൊന്നും വേണ്ട. ആഴ്ചയിൽ 6 ദിവസങ്ങളിലും ഇൻസ്റ്റന്റ് പാട്ട് ഉണ്ടല്ലോ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഇൻസ്റ്റന്റ് പാട്ട് നിങ്ങളുടെ കാതോരം എത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. നാളെ ഇന്ന് കിട്ടാത്തവർ നാളെ മെസ്സേജ് അയച്ചും അല്ലെങ്കിൽ വിളിച്ചും പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ അവസാനത്തെ ആ ഒരു 3 പാട്ടുകളോടുകൂടി, മനോഹരമായ പാട്ടുകളോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക എഫ് എം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
1: മലയാള സിനിമാ ഗാനങ്ങളുടെ സുവർണ കാലത്ത് സ്വന്തം ശബ്ദമാധുര്യം കൊണ്ട് ശ്രദ്ധ നേടിയ ഗായിക പി മാധുരി 70s and 80s നിരവധി ജനപ്രിയ ഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലിടം നേടിയ ഗായിക. വിവിധ ഭാഷകളിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ടെങ്കിലും മലയാള സിനിമയുമായുള്ള അവരുടെ ബന്ധമാണ് കൂടുതൽ ശ്രദ്ധേയമായത്. ദേവരാജൻ മാസ്റ്റർ, എം കെ അർജുനൻ, ശ്യാം തുടങ്ങി നിരവധി സംഗീത സംവിധായകരോടൊപ്പം പ്രവർത്തിച്ച പി മാധുരി നിരവധി അനശ്വര ഗാനങ്ങൾക്ക് ശബ്ദം നൽകി. ഇന്നും പഴയ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ആ ശബ്ദത്തിന്റെ മാധുര്യം സംഗീതാസ്വാദകരെ ആ പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇന്ന് പി മാധുരി എന്ന ഗായികയാണ് നമ്മൾ ഓർക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര. ആദ്യത്തെ ഗാനം അല്ലിമലർ കിളിമകളെ. മലയാളം ശരിക്കറിയാത്ത പി മാധുരി എത്ര ഭംഗിയായാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത് എന്ന് നിങ്ങൾ തന്നെ കേട്ടുനോക്കൂ. നീലക്കണ്ണുകൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ദേവരാജൻ മാഷിന്റെ സംഗീതം. ഓർമ്മയിലുണരും ഗാനങ്ങളിലെ ആദ്യത്തെ ഗാനം നമ്മളിവിടെ ആരംഭിക്കുന്നു. നിങ്ങളോടൊപ്പം ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഡൽഹിയിലായിരുന്നു പി മാധുരി താമസിച്ചിരുന്നത്. ഒരു സാധാരണ വീട്ടമ്മ, എന്നാൽ നല്ലൊരു അഭിനേത്രി കൂടിയായിരുന്നു. അങ്ങനെ ഒരു നാടകം കാണാൻ ദേവരാജൻ മാഷ് എത്തുകയാണ്. ആ ഡ്രാമയിലെ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പാടിയിരുന്ന പി മാധുരിയെ അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ ഹാർമോണിസ്റ്റ് ഇങ്ങനെ പറയാണ്, ഒരു പുതിയ ശബ്ദം ദേവരാജൻ മാഷ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് പാടി നോക്കിക്കൂടെ, ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെയെന്ന്. വളരെ സന്തോഷത്തിൽ ആ ഒരു ക്ഷണം സ്വീകരിക്കുകയും ദേവരാജൻ മാഷിന്റെ ഒരു ശിഷ്യയായി മാറുകയും ചെയ്ത പി മാധുരി പിന്നീട് മലയാള സിനിമയുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ നിറയെ ഗാനങ്ങൾ പാടിയെങ്കിലും ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുകളുടെ കൂട്ടത്തിലുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ട്, വയലാർ വരികൾ എഴുതി ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിലെ പാലാഴി കടഞ്ഞെടുത്തൊരു ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നത് നല്ലതാണ്. ഒരു സിനിമയ്ക്ക് ഈ ശബ്ദം തന്നെ മതി, ഇവര് തന്നെ പാടട്ടെ എന്ന റിസ്ക് എടുത്തതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിയ ഒരു പാട്ടാണ് പി മാധുരിയുടെ ശബ്ദത്തിലുള്ള പ്രിയ സഖി ഗംഗെ. ശരിക്കും ആ പാട്ട് പാടേണ്ടിയിരുന്നത് സുശീലാമ്മയായിരുന്നു. എന്നാൽ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കവേ ഈ ശബ്ദത്തിൽ തന്നെ അത് കേൾക്കണം എന്ന ഒരു റിസ്ക് എടുക്കുകയും അങ്ങനെ ഈ സിനിമയുടെ ഒരു ഭാഗമാകുകയും ചെയ്തു. കുമാരസംഭവം എന്ന സിനിമയിൽ ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത് ONV കുറിപ്പ് വരികൾ എഴുതിയ പ്രിയ സഖി ഗംഗയെ തന്നെയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ RG ഹീര ഓൺ അഹല്യ FM.

ഒരു ഗുരുസ്ഥാനത്ത് ദേവരാജൻ മാഷും നന്നായി പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിയായി ദേവരാജൻ മാഷിനൊപ്പം സഞ്ചരിച്ച ഒരു ഗായികയാണ് പി മാധുരി. തന്റെ വീട്ടിൽ സ്വന്തം ഭർത്താവ് ജയരാമന്റെ ഫോട്ടോയ്ക്കൊപ്പം ദേവരാജൻ മാഷിനെ ഗുരുസ്ഥാനത്ത് പൂജിക്കുന്ന ഒരു ഗായിക. അദ്ദേഹത്തിന്റെ ട്രെയിനിങ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു ഗായികയായി മലയാള സിനിമയിൽ എനിക്ക് തുടരാൻ സാധിച്ചത് എന്നാണ് ഓരോ വട്ടവും പി മാധുരി പറയുന്നത്. സിന്ദൂരച്ചെപ്പ് എന്ന സിനിമയിലെ ഒരു പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായി കേൾക്കാൻ പോകുന്നത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, ദേവരാജൻ മാഷിന്റെ സംഗീതം, തമ്രാൻ തൊടുത്തത് എന്ന മികച്ച ഒരു ഗാനം. നിങ്ങളോടൊപ്പം ആർ ജി ഹീരാ ഓണഹല്യ FM നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിലുണരും ഗാനങ്ങൾ.

കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ തൊണ്ണൂറ് കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. ഈ തലമുറയിലുള്ള ആൾക്കാർക്കും ഈ പാട്ടറിയാം. പല സംഗീത സദസ്സുകളിലും അല്ലെങ്കിൽ കല്യാണ സദസ്സുകളിലൊക്കെ പലപ്പോഴായി ഞാൻ കേട്ടിട്ടുള്ള ഒരു പാട്ടാണിത്. മാന്യശ്രീ വിശ്വാമിത്രൻ എന്ന സിനിമയിൽ പി മാധുരിയുടെ മറ്റൊരു സൗണ്ട് മാജിക് തന്നെയാണ് ഈ പാട്ട്. പി ഭാസ്കരൻ വരികൾ എഴുതി, ശ്യാം കമ്പോസ് ചെയ്ത ഒരു എനർജറ്റിക് സോങ് എന്ന് തന്നെ വേണം പറയാൻ. ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഊർമ്മയിലൂണരും ഗാനങ്ങളിൽ ആർജി ഹീര.

ജീവനുള്ള പാട്ടുകളാണ് മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ. എനിക്ക് അങ്ങനത്തെ പാട്ടുകൾ പാടാനാണ് ഇഷ്ടം എന്നാണ് പി മാധുരി എപ്പോഴും പറയാറുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള പാട്ടുകൾ മാത്രമല്ല, വ്യത്യസ്തമായ സ്റ്റൈലുകളും പാറ്റേണുകളും ഒക്കെ പരീക്ഷിച്ചിട്ടുള്ളൊരു ഗായിക കൂടിയാണ് പി മാധുരി. അതിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിളാണ് കസ്തൂരി മണം വേണോ എന്ന പാട്ട്. ഒരു വ്യത്യസ്തമായ രീതിയിൽ കുറച്ചും കൂടെ ഒരു ഒരു ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ പാടിയൊരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പഞ്ചതന്ത്രം എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി, ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത ഈ പാട്ടിൽ പി മാധുരിയുടെ ശബ്ദം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കേട്ടുനോക്കൂ. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് മികച്ച ഗായകരുള്ള സമയത്ത് തന്നെയാണ് പി മാധുരി എന്ന പുതിയ ശബ്ദം മലയാള സിനിമയിലേക്ക് എത്തുന്നത്. അന്ന് ഒരു വലിയ കോമ്പറ്റീഷൻ തന്നെയാണ്, ഏറ്റവും നല്ല ഗാനങ്ങൾ, ഏറ്റവും നല്ല ഗായികമാരാവുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല സിനിമയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായി തന്നെ കണക്കാക്കിയിരുന്ന കാലം. അന്ന് പി മാധുരി എന്ന ഗായികയുടെ ശബ്ദം ഏറ്റവും കൂടുതൽ ഇണങ്ങുന്നത് ജയഭാരതി എന്ന നടിക്കാണ് എന്നാണ് പൊതുവെ പറഞ്ഞിരുന്നത്. ജയഭാരതിയുടെ മിക്ക സിനിമകൾക്കും ശബ്ദം നൽകിയിട്ടുള്ളത് പി മാധുരി തന്നെയാണ്. അപ്പോൾ ഈ പാട്ട് എങ്ങനെ നമുക്ക് പ്ലേ ചെയ്യാതിരിക്കാനാകും? ഗുരുവായൂർ കേശവൻ എന്ന സിനിമയിൽ പി ഭാസ്കരൻ വരികൾ എഴുതി, ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത് ഇന്നെനിക്ക് പൊട്ടുകൂത്താൻ. പി മാധുരിയുടെ ശബ്ദത്തിൽ ഈ മനോഹര ഗാനമാണ് അടുത്തതായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം മാർജി ഹീറോ ഓൺ അഹല്യ FM.

ഓരോ ആളുകൾക്കും ഓരോ പാട്ടുകളെ വ്യത്യസ്തമായ രീതിയിലാണ് അവർ സ്വീകരിക്കുന്നത്. ചില ആളുകൾക്ക് പി മാധുരിയുടെ മെലഡിയേക്കാൾ ഇഷ്ടം കുറച്ചും കൂടി ഈണമുള്ള, ഇമ്പമുള്ള, താളമുള്ള പാട്ടുകളാണ്. അവിടെയാണ് വാടി വീണ പൂമാലയായി ചേച്ചി എന്ന ഒരിച്ചിരി തമാശയും കളിയും ചിരിയും ബഹളങ്ങളൊക്കെയുള്ള പാട്ടുകളോട് ആളുകൾക്ക് ഇഷ്ടം തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പി മാധുരിയുടെ ഇത്തരം പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാന്യശ്രീ വിശ്വാമിത്രൻ എന്ന സിനിമയിൽ ശ്യാം കമ്പോസ് ചെയ്ത് പി ഭാസ്കരൻ മാഷ് വരികൾ എഴുതിയ ഈ ഒരു ടീസിംഗ് സോങ് എന്ന് വിളിക്കാനാണ് എനിക്ക് ഇഷ്ടം. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

യേശുദാസ് എന്ന ഗായകനെ കുറിച്ച് ഡൽഹിയിലിരിക്കുന്ന പി മാധുരിക്ക് അറിയാമായിരുന്നു. കാരണം മലയാള സിനിമയെപ്പറ്റിയും മലയാള പാട്ടുകളെപ്പറ്റിയും അത്ര കാര്യമായി പഠിച്ചിരുന്ന ഒരാള് എന്ന് തന്നെ വേണം പറയാൻ. പലപ്പോഴും യേശുദാസിന്റെ വലിയ വലിയ സംഗീത പരിപാടികൾ വലിയ വലിയ മൈതാനങ്ങളിൽ കണ്ടിരുന്നതും കേട്ടിരുന്നതുമായ പല ഓർമ്മകൾ അവർക്കുണ്ട്. പക്ഷേ യേശുദാസ് എന്ന ഗായകനൊപ്പം ഒരു ഡ്യുവറ്റ് സോങ് പാടാൻ പറ്റും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതൊരു വലിയ ഭാഗ്യമായി കാണുന്ന പി മാധുരിയുടെ പേൾ വ്യൂ എന്ന സിനിമയിലെ ഒരു മികച്ച ഗാനം. വയലാർ വരികൾ എഴുതി ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത കൈതപ്പൂ വിഷറിയുമായി എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർജി ഹീറോ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ഒരു ഗായികയ്ക്ക് സംസ്ഥാന അവാർഡ് വരെ വാങ്ങിക്കൊടുത്ത ഒരു പാട്ടും. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും പല റേഡിയോകളിലും ഇത് പ്ലേ ചെയ്യില്ല, നിരോധിക്കപ്പെട്ട ഒരു ഗാനം. അങ്ങനെയുള്ളൊരു പാട്ടായിരുന്നു ഇരയിമ്മൻ തമ്പി വരികൾ എഴുതിയ പ്രാണനാഥൻ എനിക്ക് നൽകി എന്ന ഗാനം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിൽ ആ പാട്ട് നമ്മൾ പിന്നീടും കേട്ടു. പക്ഷേ ഇതിന്റെ ഒറിജിനൽ പാട്ട് പാടിയിരിക്കുന്നത് പി മാധുരി തന്നെയാണ്. ഏനിപ്പടികൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. പാട്ടുകൾ പല കാരണങ്ങൾ കൊണ്ട് നിരോധിക്കപ്പെട്ടിരിക്കാം, പക്ഷേ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് അത് മായ്ച്ചു കളയാൻ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കുന്ന പാട്ടാണിത്. നിങ്ങളോടൊപ്പം ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര ഓൺ അഹല്യ FM. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി മറ്റൊരു ദിവസം കേൾക്കാം. സ്റ്റേ ട്യൂൺഡ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഈ ചൂടുകാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
3: ഹലോ, നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഈ ക്രിസ്റ്റീനയും കൂടെ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണെന്ന് അറിയണ്ടേ? നമ്മളിൽ ഭൂരിഭാഗം പേര് അനുഭവിക്കുന്ന അത്ര തന്നെ സാധാരണമായൊരു ശീലത്തെ കുറിച്ചാണ്. അത് വേറൊന്നുമല്ല, ഈ തലവേദനയോ ക്ഷീണമോ വരുമ്പോൾ ഉടൻ തന്നെ ഒരു കപ്പ് സ്ട്രോങ് കാപ്പിയോ ചായയോ കുടിക്കുന്ന ആ ഒരു ശീലം. ഓഫീസിലെ കടുത്ത വർക്ക് ലോഡ് കാരണമുള്ള സ്ട്രെസ്, അല്ലെങ്കിൽ തല പെരുത്തു നിൽക്കുന്ന ആ ഒരു അവസ്ഥ. അപ്പൊ നമ്മൾ പെട്ടെന്നങ്ങ് ചിന്തിക്കും, ഒരു കടുപ്പത്തിൽ ഒരു കാപ്പി കുടിച്ചാൽ ഈ തലവേദന ഇല്ലാതാകുമെന്ന്. പലപ്പോഴും അത് കുടിച്ച് മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ആശ്വാസം ലഭിക്കാറുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് കഫെയിൻ അടങ്ങിയ പാനീയങ്ങൾ കുടിക്കുമ്പോൾ തലവേദനയ്ക്ക് പെട്ടെന്ന് മാറ്റം വരുന്നത്? ഇതിന് പിന്നിലെ ജീവശാസ്ത്രപരമായ രഹസ്യം എന്താണ്? ഇനി അതല്ല, ഈ കാപ്പി കൂടി തന്നെയാണോ നിങ്ങളുടെ വിട്ടുമാറാത്ത തലവേദനയ്ക്ക് കാരണം? ഈ സംശയങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായൊരു ഉത്തരം ഇന്ന് ഞാൻ പറയാൻ പോവുകയാണ്. ഡോക്ടർ അഹല്യയിൽ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം ഒരു ബ്രേക്കിന് ശേഷം.

ഡോക്ടർ അഹല്യ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെ ഉള്ളത് ഞാനാണ്, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കണ്ട, അഹല്യ FM 90.4 ചായയോ കാപ്പിയോ കുടിക്കുമ്പോൾ തലവേദന മാറുന്നതിന് പിന്നിലെ ശാസ്ത്രം എന്താണെന്നറിയാമോ? അതിന് പ്രധാന കാരണം കഫേനാണ്. നമുക്ക് ടെൻഷൻ, തലവേദനയോ അല്ലെങ്കിൽ മൈഗ്രെയിനോ വരും നേരം തലച്ചോറിലെ രക്തധമനികൾ, അതായത് ബ്ലഡ് വെസൽസ് വീർക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. വാസോ ഡയലേഷൻ എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. ഇതോടൊപ്പം അങ്ങോട്ടേക്കുള്ള രക്തയോട്ടം കൂടുകയും ഞരമ്പുകളിൽ സമ്മർദ്ദം ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് തല പെരുക്കുന്നതും വേദന അനുഭവപ്പെടുന്നു. എന്നാൽ നമ്മൾ കഫേൻ അടങ്ങിയ ചായയോ കാപ്പിയോ കുടിക്കുമ്പോൾ കഫേൻ ഒരു വാസോ കൺസ്ട്രക്ടറായി പ്രവർത്തിക്കുകയും വികസിച്ചു നിൽക്കുന്ന ഈ രക്തധമനികളെ സങ്കോചിപ്പിച്ച് സാധാരണ നിലയിലാക്കുകയും ചെയ്യുന്നു. രക്തസമ്മർദ്ദം കുറയുന്നതോടെ തലവേദനയ്ക്ക് പെട്ടെന്ന് ശമനം ലഭിക്കും. കൂടാതെ വേദന സംഹാരികൾ, അതായത് പെയിൻ കില്ലർ മരുന്നുകൾക്കൊപ്പം ഈ കഫേൻ നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ ആ മരുന്നുകൾ ശരീരം വലിച്ചെടുക്കുന്നതിന്റെ വേഗതയും കാര്യക്ഷമതയും 40% വരെ കൂടുന്നു. മറ്റു വശങ്ങളിലേക്ക് നമുക്ക് പോകാം ഒരു ബ്രേക്കിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. ചായയും കാപ്പിയും തലവേദന കുറയ്ക്കാൻ നല്ലതാണെന്ന് കരുതി ദിവസവും വീണ്ടും വീണ്ടും കുടിച്ചാൽ എന്താണ് സംഭവിക്കുക? ഞാൻ എപ്പോഴും പറയാറുണ്ട്, അധികമായാൽ അമൃതവും വിഷമാണെന്ന്. ഇവിടെ ഏറ്റവും വലിയ അപകടം ഇരിക്കുന്നതും അതിനെയാണ്. ഇതിനെ റീബൗണ്ട് ഹെഡേക്ക് എന്നാണ് പറയുക. റീബൗണ്ട് ഹെഡേക്ക് അഥവാ മെഡിക്കേഷൻ ഓവർയൂസ് ഹെഡേക്ക് എന്നും വിളിക്കും. ദിവസവും 3 അഥവാ 4 കപ്പിൽ കൂടുതൽ ചായയോ കാപ്പിയോ കുടിക്കുന്നവരുടെ തലച്ചോറും നാഡീ വ്യവസ്ഥയും കഫീൻ സാന്നിധ്യത്തിന് അടിമപ്പെടാൻ അങ്ങ് തുടങ്ങും. തലച്ചോറിന് ആവശ്യമായ കഫീൻ നിശ്ചിത സമയത്ത് കിട്ടിയില്ലെങ്കിൽ രക്തധമനികള് സ്വാഭാവികമായും വികസിക്കുകയും കടുത്ത തലവേദന ഉണ്ടാകുകയും ചെയ്യും. അയ്യോ, ചായ കുടിക്കാത്തതുകൊണ്ടാണ് തലവേദന വന്നത് എന്ന് കരുതി നിങ്ങൾ വീണ്ടും ചായ കുടിക്കുമ്പോൾ വേദന മാറും, എന്നാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും. ഈ ഒരു വിഷയചക്രത്തിൽ പെടുന്നതോടുകൂടി വിട്ടുമാറാത്ത തലവേദന, ഉറക്കമില്ലായ്മ, അതോടൊപ്പം തന്നെ അസിഡിറ്റിയും നമുക്കുണ്ടാവും. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ചെറിയൊരു ബ്രേക്കിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണ്? അഹല്യ എഫ്എം 90.4 പതിവായി കാപ്പിയോ ചായയോ കുടിക്കുന്ന ഒരാള് പെട്ടെന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അറിയാമോ? അതിനെയാണ് നമ്മൾ കഫീൻ വിഡ്രോവൽ ഹെഡേക്ക് എന്ന് പറയുന്നത്. ശരീരത്തിലെ കഫീന്റെ അളവ് കുറയുമ്പോൾ രക്തധമനികൾ അമിതമായി വികസിക്കുകയും തലയുടെ ഇരുവശങ്ങളിലും കടുത്ത ഭാരവും താളത്തിലുള്ള വേദനയും അനുഭവപ്പെടുകയും ചെയ്യും. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന ഘടകം എന്താന്ന് വെച്ചാൽ ഡീഹൈഡ്രേഷനാണ്, അഥവാ ശരീരത്തിൽ ജലാംശം കുറയുന്ന ഒരു അവസ്ഥ. കഫീൻ ഒരു ഡയൂറെറ്റിക് ആണ്. അതായത് കഫീൻ ഉള്ളിൽ ചെല്ലുമ്പോൾ ശരീരത്തിൽ നിന്ന് മൂത്രം വഴി വെള്ളം വൻതോതിൽ പുറന്തള്ളപ്പെടും. പലപ്പോഴും ശരീരത്തിൽ ജലാംശം കുറയുമ്പോഴാണ് തലവേദന കൂടുതലായി അനുഭവപ്പെടുക. അതായത് കാപ്പി കുടിക്കുമ്പോൾ താൽക്കാലിക ആശ്വാസം കിട്ടിയാലും അത് ശരീരത്തെ നിർജലീകരണത്തിലേക്ക് നയിക്കുകയും പിന്നീട് വീണ്ടും കടുത്ത തലവേദന ഉണ്ടാകുകയും ചെയ്യും. ഇതൊക്കെ കേട്ടപ്പോ ചെറുതായിട്ടാണെങ്കിലും ഒരു പേടിയുണ്ടായില്ലേ? എന്ത് കാര്യമാണെങ്കിലും അതിനൊക്കെ ഒരു പരിഹാരമായിട്ടെ ഡോക്ടർ അഹല്യ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുള്ളൂ. ഇതിന്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം ഒരിടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഡോക്ടർ അഹല്യ തന്നെയാണ്. കൂടെ ഉള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണ്? അഹല്യ എഫ്എം 90.4. അപ്പൊ തലവേദന വരുമ്പോ ചായയോ കാപ്പിയോ കുടിക്കുന്നതിലൂടെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി, ശരിയല്ലേ? ഇനി തലവേദനയെ സുരക്ഷിതമായി എങ്ങനെ നേരിടാം എന്നൊന്നും കൂടെ അറിയണ്ടേ? സുരക്ഷിതമായ അളവിൽ മാത്രം ദിവസവും 200 mg താഴെ മാത്രം കഫേൻ ഉപയോഗിക്കുക. പരമാവധി 1 അഥവാ 2 ചെറിയ കപ്പ് ചായയോ കാപ്പിയോ മാത്രം. ധാരാളം വെള്ളം കുടിക്കുക. തലവേദന വരുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് 1 ഗ്ലാസ് സാധാരണ വെള്ളമോ ഇളനീരോ കുടിക്കുന്നത് നല്ലതാണ്. ഭൂരിഭാഗം തലവേദനകൾക്കും കാരണം ഡീഹൈഡ്രേഷൻ ആണെന്ന് നമ്മൾ ആദ്യം ഓർക്കണം. പിന്നെ ഹെർബൽ ടീ തിരഞ്ഞെടുക്കുക. കടുപ്പമുള്ള കാപ്പിയേക്കാളും ഇഞ്ചിയിട്ട ചായ, പുതിന ചായ, പെപ്പർമിന്റ് ടീ അല്ലെങ്കിൽ കമോമൈൽ ടീ എന്നിവ കുടിക്കുന്നത് ഞരമ്പുകളെ ശാന്തമാക്കാനും തലവേദന കുറയ്ക്കാനും സഹായിക്കും. വിശ്രമവും കൃത്യമായ ഉറക്കവുമാണ് അടുത്തായിട്ട് വേണ്ടത്. സ്ട്രെസ് അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ മൂലമാണ് തലവേദനയെങ്കിൽ കാപ്പി കുടിച്ച് തലച്ചോറിനെ കൂടുതൽ ഉത്തേജിപ്പിക്കാതെ കൃത്യമായി വിശ്രമിക്കാൻ ശ്രമിക്കുക. ഓർക്കുക, കാപ്പി ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. അതിനെ ഒരു മരുന്നായി കണ്ട് ഒരിക്കലും അതിൽ അഡിക്റ്റ് ആവാതിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ഓവറായിട്ട് ചായ കുടിക്കുന്നവര് അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്നവർ ആ ശീലത്തോട് തൽക്കാലം ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞ് ലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം 1-2 കപ്പ് ചായ മാത്രം കുടിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ എപ്പിസോഡ് സ്വാഭാവികമായും ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ ക്രിസ്റ്റീന വരുന്നതായിരിക്കും. സോ അൻടിൽ ദെൻ, ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ FM 90.4. കേട്ട്

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്. ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 ഡിഗ്രിയിലേക്ക്. 360 ഡിഗ്രിയുമായി ടിപ്സ് ആൻഡ് ട്രിക്സ് പങ്കുവയ്ക്കാൻ കൂടെ ഉണ്ട് ഇറ്റ്സ് വി ആർ ഷീ അഹല്യ. ഇന്നത്തെ 360 ഡിഗ്രിയിൽ നമ്മൾ എന്താ സംസാരിക്കാൻ പോകുന്നതെന്നറിയോ? നാലാൾക്കാരുടെ മുന്നിൽ പോയി സംസാരിക്കാനായിട്ട് വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ നെഞ്ചിടിപ്പ് കൂടാറുണ്ടോ? അല്ലെങ്കിൽ തൊണ്ട വരണ്ട് കയ്യിൽ പേപ്പറൊക്കെ വരയ്ക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ പേടികളിൽ ഒന്നാണ് ആളുകൾക്ക് മുന്നിൽ സംസാരിക്കുക, അഥവാ പബ്ലിക് സ്പീക്കിംഗ്. എന്നാൽ ചില കുഞ്ഞു സൂത്രങ്ങൾ പഠിച്ചെടുത്താലുണ്ടല്ലോ ഈ ഭയം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഏത് വലിയ സ്റ്റേജും കയ്യിലെടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്നതാണ്. അപ്പോൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനുള്ള വഴികളാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. നേരെ ആ ഒരു ടിപ്സും ട്രിക്സിലേക്കൊക്കെ പോവാം. അതിനു മുൻപായിട്ട് ഒരു എനർജറ്റിക് സോങ് കേൾക്കാം അല്ലേ? യെസ്, 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി ടിപ്സ് ആൻഡ് ട്രിക്സ് മൈ കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജി ആയിലിയ. സ്റ്റേജിൽ കയറുന്ന സമയത്ത് ഭയം തോന്നുന്നത് നിങ്ങൾക്കൊരു പോരായ്മ ഉള്ളതുകൊണ്ടാണോ? അല്ല, അത് തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണല്ലേ. ഒരു മാനസികാവസ്ഥ മാത്രമാണ്, ഒരു അഡ്രിനാലിൻ റഷ് വരുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്താ? ലോക പ്രശസ്തരായിട്ടുള്ള ഈ പ്രസംഗകർക്ക് പോലും, അല്ലെങ്കിൽ ആങ്കർമാരായിക്കോട്ടെ, അവതാരകരായിക്കോട്ടെ, ആരായിക്കോട്ടെ, അവർക്ക് പോലും ആദ്യത്തെ ചില 1-2 സെക്കൻഡുകളിൽ ഈ ഒരു പരിഭ്രമം ഉണ്ടാകാറുണ്ട് എന്നാണ് പറയാറ്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഭയത്തെ ഭയക്കാതെ അതിനെ നിങ്ങളുടെ എനർജിയാക്കി മാറ്റുക. ആ ഒരു കാര്യമാണ് എല്ലാവരും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആദ്യത്തെ അസ്വസ്ഥത കുറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ നിയന്ത്രണത്തിലാകും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ട അടുത്ത കാര്യം എന്താ? പ്രിപ്പറേഷൻ. യെസ്, ഈ പ്രിപ്പറേഷന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. 360 ഡിഗ്രി ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഖിൽ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Yes, once again, welcome back to 360 degree. Tips and tricks, my code and it's VRJ Ailya. അങ്ങനെ ഈ പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ ആങ്കറിങ് അതിനൊക്കെ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ടിപ്പുകളാണ് ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അടുത്തതായിട്ട് ഈ പബ്ലിക് സ്പീക്കിങ്ങിൽ പകുതി ഭയവും മാറുന്നത് എപ്പോഴാണെന്നറിയാം? കൃത്യമായിട്ട് തയ്യാറെടുക്കുന്നതിലൂടെ. യെസ്, പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ. തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് കേട്ടോ. അതായത് അതിലൊന്നാമത്തൊരു കാര്യം, പറയാനുള്ള കാര്യങ്ങൾ കുറിച്ച് വെച്ച് വിഷയം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതായത് നമുക്ക് എന്താണ് പറയേണ്ടതെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്ക് വേണം. അപ്പോൾ അതൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം. എന്നിട്ട് വ്യക്തമായിട്ട് നമ്മൾ പറയാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചൊന്ന് പഠിക്കുക, ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ സംസാരിക്കാം. അതുപോലെ തന്നെ ആദ്യത്തെ ഓപ്പനിങ് സെൻറ്റൻസും അവസാനത്തെ സൈൻ ഓഫ് വരികളും മുൻകൂട്ടി പഠിച്ചുറപ്പിക്കുന്നതും വളരെ നല്ലതാണ്. അതായത് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ആദ്യത്തെ ആ ഒരു ഓപ്പനിങ് ഉണ്ടല്ലോ, ഫസ്റ്റത്തെ ആ സെൻറ്റൻസ്, ആ ഫസ്റ്റത്തെ സെൻറ്റൻസ് എന്താണെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് നമുക്ക് ധാരണ വേണം. എന്ത് കാര്യം ആദ്യം തന്നെ കയറി പറയാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത്ര നന്നായി എന്ന് വരില്ല. പക്ഷെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ ആ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന കാര്യമൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സൈൻ ഓഫ്, ആ സൈൻ ഓഫ് ചെയ്യുന്ന സമയത്ത് അവസാനിപ്പിക്കുന്ന സമയത്തുള്ള വരികളും എപ്പോഴും ആളുകൾക്ക് ഓർമ്മ നിൽക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. പറയാനുള്ള വിഷയത്തിൽ കൃത്യമായ ധാരണയുണ്ടെങ്കിൽ തന്നെ സ്റ്റേജിൽ വാക്കുകൾ താനേ വരും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അറിയാതിരിക്കുന്ന സമയത്താണ് എന്ത് പറയണം എന്നൊരു ഒരു ഐഡിയ നമുക്കില്ലാതിരിക്കുക. അപ്പോൾ പറയാനുള്ള വിഷയത്തിൽ കൃത്യമായിട്ടൊരു ധാരണ നമുക്ക് ഉണ്ടാവാന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം.

0: 360 degree.
1: യെസ്, നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും 360 degree സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ഐലിയാണ് കേട്ടോ. അപ്പൊ ദേ അടുത്ത ടിപ്പ്, അതായത് സംസാരിക്കാനുള്ള വിഷയങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എന്താ, നമുക്ക് പ്രാക്ടീസ്. അതെ, പ്രാക്ടീസ്. ഈ സ്പീഡ് എന്ന സിനിമയില് ജഗതി ചേട്ടൻ പറയുന്ന ഡയലോഗ് ഉണ്ട്, എന്തൊക്കെ വന്നാലും പ്രാക്ടീസ് മുടക്കരുത്. അതുപോലെ തന്നെ പ്രാക്ടീസ്, പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക്. അപ്പോ ഈ ആങ്കറിംഗ് അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന ഈ കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് പ്രാക്ടീസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ അത് ചെയ്യേണ്ട രീതികളിൽ വേണമെങ്കിൽ നമുക്ക് വ്യത്യാസങ്ങൾ കൊണ്ടുവരാം. ഇപ്പോൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വന്തം ഫേഷ്യൽ എക്സ്പ്രഷൻസും ഐ കോൺടാക്റ്റും ശ്രദ്ധിച്ച് സംസാരിച്ച് പരിശീലിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും. നമ്മുടെ ശരീരത്തിൻ്റെ ഘടന, നമ്മൾ നിൽക്കുന്ന രീതി, നോക്കുന്ന രീതി, ബിഹേവ് ചെയ്യുന്ന രീതി, അതിനൊക്കെ നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും. ഓ, ഞാൻ ഇത്രയും നിവർന്ന് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ബെൻഡായി, തല വളരെയധികം കുനിഞ്ഞാണ് സംസാരിക്കുന്നത്. അതൊക്കെ ശരിക്കും ഈ പബ്ലിക് സ്പീക്കിംഗിൽ വരുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം, അത് പ്രാക്ടീസ് ചെയ്ത് മാറ്റേണ്ടത് വേണം അല്ലേ. അപ്പോൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വന്തം ഫേഷ്യൽ എക്സ്പ്രഷൻസും ഐ കോൺടാക്റ്റും ശ്രദ്ധിച്ച് സംസാരിച്ച് പരിശീലിക്കുക എന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റാണ്, മൊബൈൽ ഫോണിൻ്റെ ക്യാമറയിലോ അല്ലെങ്കിൽ വോയിസ് റെക്കോർഡിലോ സ്വന്തം സംസാരം റെക്കോർഡ് ചെയ്ത് കേൾക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ പറയുന്ന കാര്യത്തിൽ എത്ര മാത്രം വ്യക്തതയുണ്ട്, അല്ലെങ്കിൽ ഇനി എന്താണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നൊരു കാര്യത്തിനെ കുറിച്ചും നമ്മുടെ മോഡുലേഷനെ കുറിച്ചും ഒക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ സ്വന്തം മൊബൈൽ ഫോണിൻ്റെ ക്യാമറ അല്ലെങ്കിൽ വോയിസ് റെക്കോർഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സ്വന്തമായിട്ട് സംസാരിക്കുക, സ്വയം റെക്കോർഡ് ചെയ്യുക, സ്വയം കേൾക്കുക, സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ വോയിസ് മോഡുലേഷൻ മെച്ചപ്പെടുത്താൻ കൂടി സഹായിക്കുന്നുള്ളതാണ്.
2: ഹലോ,
3: എന്തോ

360 degree. 360 ഡിഗ്രിയിൽ നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് ടിപ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കൂടെ ഇറ്റ്സ് വി ആർ ജി അഹില്യ. ഈ സ്റ്റേജിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപായിട്ട് നെഞ്ചിടിപ്പ് കൂടുന്ന സമയത്ത് ചെയ്യേണ്ട ലളിതമായ കുറച്ച് എക്സസൈസ് കൂടിയുണ്ട്, കുഞ്ഞു കുഞ്ഞു വ്യായാമം കൂടിയുണ്ട്. അപ്പോൾ അതെന്താണെന്നറിയാം? ഒന്ന് ഡീപ്പ് ബ്രീത്തിങ് ആണ്. ദീർഘമായി ശ്വാസം എടുത്ത് പതുക്കെ പുറത്തേക്ക് വിടുക. ഇത് ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാക്കാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പോസ്ചർ, നിവർന്ന് നിന്ന് തോളുകൾ പിന്നോട്ട് വെച്ച് പുഞ്ചിരിയോടുകൂടി സദസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, അഭിമുഖീകരിക്കാനായിട്ട് നോക്കണം എന്നുള്ളതാണ്. സദസ്സിൻ്റെ മുൻപിലേക്ക് വരുന്ന സമയത്ത്, സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നല്ല പോലെ നിവർന്ന് നിന്ന് നമ്മുടെ തോളൊക്കെ ഒന്ന് പിന്നോട്ട് വെച്ച് യെസ് നല്ലൊരു സ്മൈലോടുകൂടി സ്റ്റേജിലേക്ക് വരാം എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ആ ഒരു ഇമ്പ്രഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് കാണികൾക്ക് നിങ്ങളിലുള്ള ഒരു വിശ്വാസം വർദ്ധിപ്പിക്കും എന്നതാണ്. പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ടിപ്പ്. 360 ഡിഗ്രിയിൽ അങ്ങനെ ഈ ടിപ്സുകൾ കഴിഞ്ഞിട്ടില്ല, ഇനിയും പറയാനായിട്ട് ബാക്കിയുണ്ട്. നമുക്ക് കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഇപ്പോൾ ഓൺലൈൻ സെൻഡിങ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

Dear listeners, once again welcome back to 360 degree. ടിപ്സ് ആൻഡ് ട്രിക്സ് മൈ കൂടെ അപ്പൊ അത് ഈ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ പേടിയാണെങ്കിൽ, അങ്ങനെ അത്രയും പേടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു കുഞ്ഞു ടിപ്പുണ്ട്, ഒരു കുഞ്ഞു സൂത്രപ്പണിയാണ്, അത് ഞാൻ പറഞ്ഞുതരാം. ഐ കോൺടാക്ട് സൂത്രങ്ങൾ എന്നാണ് നമുക്ക് ഇതിനെ വിളിക്കാൻ കേട്ടോ. ഒന്നെന്താണെന്നറിയാം, ആളുകളുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കുന്നതിന് പകരം അവരുടെ നെറ്റിയുടെ ഭാഗത്തേക്ക്, ഫോർഹെഡ് ഉണ്ടല്ലോ, നെറ്റിയുടെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ സദസ്സിന്റെ ആ ഒരു സെന്റർ പോയിന്റ്, ആ ഒരു ആ രീതിയിലേക്ക്, ഒരു കോർണറിങ് പോലേക്ക് ചെറുതായിട്ട്, അതായത് ഒരു കോർണറിലേക്ക് നോക്കി നിൽക്കാന്നല്ല, എപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മളൊരു സദസ്സിനെ എല്ലാ സൈഡിലേക്ക് നോക്കാനായിട്ട് മാക്സിമം നോക്കുക. സ്ട്രെയിറ്റ് കണ്ണിലേക്ക് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ ഫോർഹെഡിലേക്ക് നോക്കുക. ഓക്കെ, ആ രീതിയിൽ സംസാരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ മുഴുവൻ സദസ്സിനെയും മൂന്ന് ഭാഗങ്ങളായിട്ട് മാറ്റുക. ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്, അങ്ങനെ വിഭജിച്ച് ഓരോ ഭാഗത്തേക്ക് മാറി മാറി നോക്കി സംസാരിക്കാന്നുള്ളതാണ്. അപ്പോൾ തന്നെ ആ സദസ്സായിട്ട്, ആ സ്റ്റേജായിട്ട്, അവിടെ ഇരിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഫീല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്, അങ്ങനെ ഒരു മൂന്ന് ഭാഗമാക്കി ആ സ്റ്റേജിനെ നമ്മൾ സ്വയം ഒന്ന് ഡിവൈഡ് ചെയ്ത് അങ്ങനെ നമ്മൾ സംസാരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി എല്ലാവർക്കും നിങ്ങളിലേക്ക് ഒരു ശ്രദ്ധ കിട്ടും എന്നുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പോസിനെ കുറിച്ചാണ്. യെസ്, കുറച്ച് പോസ് എങ്ങനെ യൂസ് ചെയ്യാം, ഇത് സംസാരത്തിലെ വേണ്ടൊരു വിഷയമാണ്, ഈ പോസുകൾ കൃത്യമായിട്ട് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അത് കേൾക്കുക നമുക്ക് 360 degree കുട്ടി പാട്ടിന് ശേഷം. കേട്ട് കേട്ട് കൂടാ.

0: 360 degree.
1: യെസ്, വെൽക്കം ബാക്ക്. 360 degree നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പബ്ലിക് സ്പീക്കിംഗ് എപ്പിസോഡിന്റെ ക്ലൈമാക്സിലേക്ക് ഞാൻ കടക്കാൻ പോവാണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ഐനിയാണ്. പരിഭ്രമം കാരണം വേഗത്തിൽ സംസാരിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുന്ന വലിയൊരു തെറ്റാണ്. അറിയോ, നിങ്ങൾക്ക് നമ്മളിൽ പലരും ചെയ്യുന്നൊരു കാര്യമാണ്, ഈ ഞാൻ ഉൾപ്പെടെ ചെയ്തിരുന്നൊരു കാര്യം കൂടിയാണ് കേട്ടോ. കുറച്ച് ടെൻഷൻ വരുന്ന സമയത്ത് വേഗം അങ്ങ് തീർക്കാൻ നോക്കും, വേഗം സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോകുന്നുള്ളതാണ്. പക്ഷെ അത് ചെയ്യരുത്, അത് വലിയൊരു മിസ്റ്റേക്കാണ്. എന്ത് ചെയ്യണം? പകരം പ്രധാനപ്പെട്ട പോയിന്റുകൾക്ക് ശേഷം ചെറിയൊരു നിശബ്ദത, ഒരു പോസ് നൽകുക. ഇത് കേൾവിക്കാർക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാവാനുള്ള ഒരു സമയം നൽകും എന്നതാണ്. ഓക്കെ, അപ്പൊ ഒരു പോസ് അവിടെ നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സംസാരത്തിന് ഒരു ഗൗരവവും ആകർഷണവും നൽകാനായിട്ട് ഈ ഒരു പോസ് ഹെൽപ്പ് കൂടി ചെയ്യും. ഓക്കെ, അപ്പോൾ ധൃതിയില്ലാതെ ശാന്തമായി സംസാരിക്കുന്നത് നിങ്ങളൊരു പ്രൊഫഷണൽ പ്രാസംഗികനാക്കി മാറ്റും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ആങ്കറാക്കി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ.

0: 360 degree.
1: യെസ്, അങ്ങനെ ഈ സമയം പോയത് അറിഞ്ഞില്ല അല്ലെ? 360 degree ഇന്നത്തെ പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് സ്റ്റേജ് ഫിയർ മാറ്റാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ഒക്കെ ആ ഒരു ടിപ്സ് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട സമയത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അയ്യാനുണ്ടാവും. ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, സ്റ്റേജ് ഫിയർ അംഗീകരിക്കുക ആദ്യം, അതിനുശേഷം ഈ കോണ്ടന്റിൻ്റെ പ്രിപ്പറേഷൻ, മിറർ പ്രാക്ടീസ്, ഡീപ്പ് ബ്രീത്തിങ്, പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, ഐ കോണ്ടാക്ട്, പവർ ഓഫ് പോസ് എന്ന് പറയുന്ന ഒരു കാര്യം, അങ്ങനെ അത്യാവശ്യം കുട്ടികുട്ടി ടിപ്സൊക്കെ ഈ പബ്ലിക് സ്പീക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓർക്കുക, എന്താണ് മൈക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ സ്റ്റേജിലെ നായകനാരാ, നായിക ആരാ, നിങ്ങൾ തന്നെയാണ്. ആ കാര്യം ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ എന്തായാലും ദേ ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അവസാനിപ്പിച്ച് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. വീണ്ടും ഞാൻ വരും 360 degree ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആയിട്ട്. അതുവരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നല്ല രീതിയിൽ സംസാരിക്കുക, ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കുക എന്നുള്ളതാണ്. Keep smiling, stay confident, speak with passion. This is Ashi Ailia signing off from 360 degree. Bye bye.

0: സ്വർണ തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
2: ഉങ്ങൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഉങ്ങൾ വാഴ്ക്കയിൽ ഒരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: झलबो से लाली का रंग चुराऊ मैं।
1: ये पाटिनर्थम
2: अदो मे वा ഇത് മധുവിധുവിന്റെ സമയമാണ്, മനസ്സ് നിറയെ മധുര സ്വപ്നങ്ങളുമായി വരൂ എന്ന്.
3: ഡോ സാബ്, ആർ ബി ഗവർണർ.

0: ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്ര ക്ഷമിക്കണം ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മിന്നും പ്രകടനം കാഴ്ചവച്ച് ഇന്ത്യ. ഒരു സ്വർണവും രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം കുണ്ടറയിൽ നാളെ ഉച്ചതിരിഞ്ഞ് തുടക്കം കുറിക്കും. തുടർന്ന് അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ 73-ാം ജന്മദിനാഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി അമൃതകീർത്തി പുരസ്കാരം മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിക്കും. ഭൂമി കൈയേറ്റം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും കുടിയേറ്റ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് സർക്കാർ കൂടെ നിൽക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇടുക്കിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയെന്നത് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ള കാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കളക്ടറേറ്റിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടയ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കുമെന്നും 5000-ത്തോളം പട്ടയങ്ങൾ ഉടൻ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനവാസ മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ എന്നിവയെ പൂർണമായും ഒഴിവാക്കി സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശം 8,590.69 ചതുരശ്ര കിലോമീറ്ററാക്കി അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിൽ ഭേദഗതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശങ്ങൾ കൈമാറിയത്. കേരളത്തിന്റെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് ഐക്യകണ്ഠേനയുള്ള പ്രമേയം പാസാക്കുമെന്ന് സംസ്ഥാന പരിസ്ഥിതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രിമാരെ കാണുമെന്നും മന്ത്രി വ്യക്തമാക്കി. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ സുരക്ഷയും സൌകര്യങ്ങളും ഉറപ്പാക്കാൻ വിപുലമായ പോലീസ് സംവിധാനം ഒരുക്കുമെന്ന് ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ സെക്രട്ടേറിയറ്റിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോളിയക്കോട്.
1: ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് തീർത്ഥാടകർ വെർച്വൽ ക്യൂ സംവിധാനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന ബോധവൽക്കരണം നടത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അവലോകന യോഗത്തിൽ അറിയിച്ചു. ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ തീർത്ഥാടകരോട് സൌഹൃദപരമായ സമീപനം സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെയും ഫയർ ആന്റ് റെസ്ക്യൂ ഫോഴ്സിന്റെയും സേവനം കാര്യക്ഷമമായി വിന്യസിക്കും. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് സേവനങ്ങളും കുറ്റമറ്റ രീതിയിൽ ഏകോപിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
0: സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ UDF പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ഇൻഷുറൻസ് രംഗത്തെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് സമിതി രൂപീകരിച്ചത്. പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് 4 മാസത്തിനകം സമർപ്പിക്കാനാണ് സർക്കാരിന്റെ നിർദ്ദേശം. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രി പി സി വിഷ്ണുനാഥ് മേള ഉദ്ഘാടനം ചെയ്തു. കൈരളി, ശ്രീ നീള തിയേറ്ററുകളിലായി ഈ മാസം 30 വരെയാണ് മേള നടക്കുക. ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് ഉൾപ്പെടെ 23 ചിത്രങ്ങളാണ് മേളയുടെ ആദ്യ ദിനമായ ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ ജൽജീവൻ ദൌത്യത്തെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമീണ വീടുകളിലും വ്യക്തിഗത ഗാർഹിക ടാപ്പ് കണക്ഷനുകൾ വഴി സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ഓഗസ്റ്റ് 15 ജൽജീവൻ ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. പദ്ധതി ആരംഭിച്ച സമയത്ത് 3.23 കോടി ഗ്രാമീണ വീടുകളിൽ മാത്രമുണ്ടായിരുന്ന കുടിവെള്ള കണക്ഷൻ ഇപ്പോൾ 15.83 കോടിയിലധികമായി ഉയർന്നു. പദ്ധതിയുടെ കാലാവധി കേന്ദ്ര സർക്കാർ 2028 ഡിസംബർ വരെ നീട്ടിയിട്ടുണ്ട്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് 1 സ്വർണവും 2 വെള്ളിയും മൂന്ന് വെങ്കലവുമടക്കം ആറ് മെഡലുകൾ കരസ്ഥമാക്കി. 10 മീറ്റർ മിക്സഡ് എയർ പിസ്റ്റൾ ഫൈനലിൽ സുരുജി സിംഗ് കമൽജിത്ത് സഖ്യമാണ് ഇന്ത്യയ്ക്ക് രണ്ടാം സ്വർണം നേടിക്കൊടുത്തത്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ ടീം ഇനത്തിൽ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, രുദ്രാംശ് പാട്ടീൽ, നീരജ് കുമാർ സഖ്യം വെള്ളിമെഡൽ നേടി. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെള്ളിമെഡൽ നേടി. വനിതകളുടെ ഷോട്ട്പുട്ടിൽ മൻപീർ കൌറും, വനിതകളുടെ പോൾ വാൾട്ടിൽ ബരണിക ഇളങ്കോവനും, ടേബിൾ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ ദിയ ചിറ്റില, മനുഷ സഖ്യവും വെങ്കലം സ്വന്തമാക്കി. കബഡിയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ പ്രവേശിച്ചു. ഏഷ്യൻ ഗെയിംസിൽ നിലവിൽ 2 സ്വർണവും 8 വെള്ളിയും 13 വെങ്കലവുമടക്കം 23 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ 12-ാം സ്ഥാനത്താണ് ഇന്ത്യ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് തിങ്കളാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി ചൊക്രമുടിയിൽ നീലക്കുറിഞ്ഞി വസന്തം കാണാൻ ഇതിനോടകം എത്തിയത് 10,000-ക്കണക്കിന് സഞ്ചാരികൾ. മൂന്നാറിലെ പ്രധാന മേഖലകളിൽ വ്യാപകമായി കുറിഞ്ഞി പൂത്തത് വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഉണർവാണ് നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ശനി, ഞായർ ഉൾപ്പെടെയുള്ള പൊതു അവധി ദിവസങ്ങളിലാണ് ചൊക്രമുടിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത്. വനംവകുപ്പിന്റെ ചൊക്രമുടി ട്രയൽ സെന്ററിലെത്തുന്ന സഞ്ചാരികളിൽ പകുതി പേർ മാത്രമാണ് ദുർഘടമായ പാത താണ്ടി മലമുകളിലേക്ക് ടിക്കറ്റ് എടുത്ത് പോകാറുള്ളൂ. ചൊക്രമുടിക്ക് പുറമെ മാട്ടുപെട്ടി, കൊരണ്ടക്കാട്, പള്ളിവാസൽ, കുരിശുമല എന്നിവിടങ്ങളിലും ഇത്തവണ കുറിഞ്ഞി പൂത്തിട്ടുണ്ട്. മഴ മാറുംതോറും വരും ദിവസങ്ങളിലും ചൊക്രമുടിയിലെ കുറിഞ്ഞി വസന്തം സഞ്ചാരികൾക്ക് മനമയക്കുന്ന കാഴ്ചയായി തുടരും.
0: സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച കുറ്റപത്രം ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മടക്കിയതിനെ തുടർന്ന് വനംവകുപ്പ് പുതിയ കുറ്റപത്രം സമർപ്പിച്ചു. ഗുരുതരമായ സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി കുറ്റപത്രം മടക്കിയത്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസും ഇൻവേസീവ് ടെക്നോളജീസും ചേർന്ന് ചിത്ര കോർ എന്ന കൊറോണറി സ്റ്റെന്റ് അവതരിപ്പിച്ചു. കൊബാൾട്ട് ക്രോമിയം അലോയ് പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ചിത്ര കോറിൽ നിലവിൽ വിപണിയിലുള്ള സ്റ്റെന്റുകളെ അപേക്ഷിച്ച് 30 മുതൽ 40% ലോഹം കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 315 പോയിന്റ് ഉയർന്ന് 73,895-ലും നിഫ്റ്റി 77 പോയിന്റ് നേട്ടത്തിൽ 23,140-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 120 രൂപ വർദ്ധിച്ച് 112,080 രൂപയും ഗ്രാമിന് 14,010 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പാനൂരിനടുത്ത് കുന്നോത്തുപറമ്പിൽ ഇന്ന് രാവിലെ തെരുവുനായയുടെ ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നാളെ സംസ്ഥാനത്ത്. ജനവാസ മേഖലകളിലെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതിലോല പ്രദേശത്തിന്റെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചതായി മന്ത്രി സണ്ണി ജോസഫ്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനത്തിന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. 1 സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്രടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്രടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
3: ഉങ്ങൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഇത് നമ്മ നേരം വിത്ത് RG ഹീര ഓൺ അഹല്യ FM.
5: വണക്കം, വെൽക്കം. ഇത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഈസ് RG ഹീര വിത്ത് യു. നമ്മ ബോഡി ടയർഡാ ഇരുന്നാ ഇമ്മീഡിയറ്റ്ലി നമ്മൾക്ക് തരും ലെഗ് പെയിൻ, ഹെഡ് ഏക്, ഐസ് ടയർഡ് ബോഡി സിഗ്നൽസ് കൊടുക്കൂല. ബട്ട് മൈൻഡ് ടയർഡാ ഇരിക്കുന്നു ഐഡന്റിഫൈ പണ്ടത് കൊഞ്ചം ഡിഫിക്കൽട്ടില്ല. ബിക്കോസ് സംടൈംസ് ഔട്ട് സൈഡില് എവ്രിതിങ് പെർഫെക്ട്ലി നോർമലാ ഇരിക്കും. വർക്ക് പോറോം, ഫ്രണ്ട്സ് കൂടെ പേസുവോം, ലവ് പണുവോം, ഇൻസ്റ്റാഗ്രാംസ് ഫോൾ പണുവോം, ബട്ട് ഇൻസൈഡ് തോട്ട്സ് മറ്റും നോൺ സ്റ്റോപ്പാ ഓടിട്ട് ഇരിക്കും. വൈ എം ഐ തിങ്കിങ് അബൌട്ട് ദാറ്റ് വൺ തിങ് അഗെയിൻ ആൻഡ് അഗെയിൻ? മെന്റൽ ഹെൽത്ത്ന മെന്റൽ ഇൽനെസ് മറ്റും ഇല്ല, നമ്മ ഇമോഷൻസ്, തോട്ട്സ്, സ്ട്രെസ്, സ്ലീപ്, റിലേഷൻഷിപ്പ്, വർക്ക് പ്രഷർ, എവറി ഡേ ലൈഫില് നമ്മ മൈൻഡ് എപ്പടി ഫങ്ഷൻ ആകുതെന്ന് കൂടെ മെന്റൽ ഹെൽത്തോടെ പാർട്ടാ. സോ ഇന്നിക്കി ഡയഗ്നോസിസ് പറ്റി പേസാമ, നമ്മ എവറി ഡേ ലൈഫില് നടക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആണ് മെന്റൽ ഹെൽത്ത് എക്സ്പീരിയൻസ് പറ്റി കൊഞ്ചം പൊറിച്ചുക്കലാം. ഇത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ്

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: അഹല്യ FM 90.4.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഉങ്കൽ വാൾക്കീൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദി നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട്.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ. ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
5: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. ലൈഫിൽ ഒരിക്കലെങ്കിലും വല്ലാതെ ഒറ്റപ്പെട്ടു പോയ, അല്ലെങ്കിൽ പരാജയത്തിന്റെ കയ്പ് നീര് പൂർണ്ണമായിട്ടും കുടിച്ചിറക്കിയ നിമിഷങ്ങൾ ഉണ്ടാവും അല്ലേ? ഇല്ലേ, അങ്ങനെയുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ നിങ്ങളുടെ ലൈഫിൽ? നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, സാമ്പത്തികമായിട്ടോ കരിയറിലോ വലിയൊരു തകർച്ച നേരിടുമ്പോൾ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ നമ്മളെ പരിഹസിക്കുന്നത് കണ്ടിട്ടുണ്ടാകും. നമ്മൾ വീണ് പോയ ഇടത്തു നിന്ന് ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ചിലരൊക്കെ നമ്മളെ ചവിട്ടി മെതിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടാകും. ആ സമയത്ത് നമ്മളോട് സംസാരിക്കുന്നവരുടെ വാക്കുകളിൽ ഒരു തരം പുച്ഛമായിരിക്കും. അവരുടെ ശരീരഭാഷയിൽ നമ്മളെ തോൽപ്പിച്ചതിൻ്റെ ഒരു അഹങ്കാരമുണ്ട്. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല കാലമില്ല എന്ന് വിധി എഴുതാൻ വലിയൊരു കൂട്ടം ആളുകൾ തന്നെ നമ്മുടെ ചുറ്റും ഇങ്ങനെ അണിനിരക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ചരിത്രവും പ്രകൃതിയും നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. എന്താണെന്നറിയോ? ഈ കാലം എപ്പോഴും ഒരേപോലെയല്ല നിലനിൽക്കുന്നത്. കാലം മാറും, സമയം തിരിയും. ഇന്ന് നിങ്ങളെ ചവിട്ടി മെതിച്ചവരും നിങ്ങളെ തോൽപ്പിക്കാൻ നോക്കി മുഷ്ടി ചുരുട്ടിയവരും തന്നെ നാളെ നിങ്ങളുടെ വിജയങ്ങൾ കണ്ട് ആരവം മുഴക്കുന്ന ഒരു ദിവസം വരും. കാരണം ഈ ജീവിതം എന്ന് പറയുന്നത് വെറും ഒരു തോൽവിയുടേത് മാത്രമല്ല, അത് അതിശക്തമായ തിരിച്ചുവരവുകളുടേത് കൂടിയാണ്. ഈ ലോകത്ത് ഒരിക്കലും ഒരു പരാജയവും സ്ഥിരമല്ല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിന്റെ അവസാനമേയല്ല, മറിച്ച് കൂടുതൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് വരാനുള്ള ഒരു വലിയ ഒരുക്കം കൂടിയാണ്. നമ്മളെ വേദനിപ്പിച്ചവർക്കും പരിഹസിച്ചവർക്കും കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മറുപടി അവരോട് തർക്കിക്കാനൊന്നും നിൽക്കലല്ല, മറിച്ച് നമ്മൾ കഠിനമായിട്ട് അധ്വാനിച്ച് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടി വലിയൊരു വിജയം അവർക്ക് മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നതാണ്. ഒരു റബ്ബർ പന്തിനെ നമ്മൾ എത്രത്തോളം ശക്തമായിട്ട് നിലത്തടിക്കുന്നുവോ അത്രത്തോളം ഉയരത്തിലാണ് അത് തിരികെ വരിക. ജീവിതവും അതുപോലെ തന്നെയാണ്. പ്രതിസന്ധികൾ നിങ്ങളെ എത്രത്തോളം താഴേക്ക് തള്ളിയിടുന്നുവോ അത്രത്തോളം വലിയൊരു ഊർജം സംഭരിച്ച് മുന്നോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെ തളർത്താൻ നോക്കിയവരുടെ മുന്നിൽ വെറുമൊരു ഇരയായിട്ട് ഇട്ടു കൊടുക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ കഴിവിലും നിങ്ങളുടെ അധ്വാനത്തിലും പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. കാലം അതിൻ്റെ കണക്കുകൾ കൃത്യമായി തീർക്കും എന്ന യാഥാർത്ഥ്യം മറക്കാതിരിക്കുക. വീഴ്ചകളിൽ ഒരിക്കലും പതറരുത്. നിങ്ങളെ തകർക്കാൻ നോക്കുന്നവരുടെ മുഷ്ടികളേക്കാൾ ഭംഗിയുണ്ട് നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്. എപ്പോഴും കഠിനമായിട്ട് പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുക. ഇന്ന് നിങ്ങളെ നോക്കി പുച്ഛിച്ചവരുടെ കണ്ണുകൾ നാളെ അത്ഭുതത്തോടെ നിങ്ങളെ നോക്കി നിൽക്കുന്ന ആ ഒരു നിമിഷത്തിനായിട്ട് കാത്തിരിക്കുക. ആ മഹത്തായ തിരിച്ചു വരവലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഭംഗിയും

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ലൈഫിൽ വിജയിച്ചു നിൽക്കുന്ന മനുഷ്യരെ കാണാറുണ്ട്. വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തവര്, പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാര്, ഉയർന്ന പദവികളിൽ ജോലി ചെയ്യുന്നവര്, ഇവരെ കാണുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ വളരെ ഭാഗ്യം ചെയ്തവരാണ്. പക്ഷേ അവരിന്ന് നിൽക്കുന്ന ആ ഉയരത്തിന് പിന്നിൽ അവരൊഴുക്കിയ കണ്ണീരും വിയർപ്പും എത്രമാത്രമാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല അല്ലേ. വിജയത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്നവരെ അഭിനന്ദിക്കാനായിട്ട് ഇവിടെ വലിയൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടാകും. പക്ഷെ ആ കൊടുമുടി കയറാൻ വേണ്ടി താഴെ നിന്ന് കഠിനമായി പരിശ്രമിക്കുന്ന, ദിവസവും പരാജയങ്ങൾ ഏറ്റുവാങ്ങി വീണ്ടും വീണ്ടും എഴുന്നേറ്റോടുന്ന ചില മനുഷ്യർ കൂടെയുണ്ട്. അവരെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കൺമുന്നിൽ കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരെ നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. അവരെ ഒരിക്കലും നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് തളർത്തരുത്. കാരണം ഈ ലോകത്ത് ഒരു വലിയ കാര്യവും ഒരൊറ്റ ദിവസം കൊണ്ട് സാധ്യമായിട്ടില്ല അല്ലേ. ഒരു വലിയ ആൽമരം വളർന്ന് പന്തലിക്കുന്നത് ഒരൊറ്റ രാത്രി കൊണ്ടാണ് അല്ല. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നത് ഒരു ദിവസം കൊണ്ടാണ്. ജീവിതത്തിലെ ഏത് വലിയ നേട്ടത്തിന് പിന്നിലും വലിയൊരു കാലയളവിൻ്റെ കഠിനാധ്വാനമുണ്ട്. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ നോക്കുന്ന സുഹൃത്തോ, ഒരു പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയോ, അല്ലെങ്കിൽ ഒരു പുതിയ കല അഭ്യസിക്കുന്ന ഒരാളോ, ആരോ ആയിക്കോട്ടെ, അവർ തുടക്കത്തിൽ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. ആ സമയത്ത് നിന്നെ കൊണ്ടിതിന് കഴിയില്ല എന്ന് പറഞ്ഞ് അവരെ ഒരിക്കലും തളർത്താൻ നിൽക്കരുത്. നമുക്കൊരാളെ സഹായിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അവരുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്ന വാക്കുകൾ പറയാതിരിക്കണം. എടോ, താൻ ചെയ്യുന്ന ഈ ശ്രമം, ഈ ട്രൈ വളരെ നല്ലതാണ്, തീർച്ചയായിട്ടും തനിക്ക് വിജയിക്കാൻ കഴിയുമെന്നൊരു ചെറിയ ആശ്വാസ വാക്ക് അതുണ്ടല്ലോ ലൈഫിൽ ചിലപ്പോൾ അവർക്ക് നൽകുന്ന ഊർജം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഒരു വാക്കിൻ്റെ ബലത്തിൽ, ആ ഒരു വാക്കിൻ്റെ ബലത്തിൽ അവരവരുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ വേഗത്തിൽ ഓടിയെത്തും. മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് കാവലാകാനായിട്ട് കഴിഞ്ഞില്ല എങ്കിലും അതിന് തടസ്സമാകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ലോകം മുന്നോട്ട് പോകുന്നത് തന്നെ പ്രതീക്ഷകളുടെയും പരിശ്രമങ്ങളുടെയും പുറത്താണ്. വിജയം വൈകുന്നുവെന്ന് കരുതിയിട്ട് ആരും ഒന്നിനും അയോഗ്യരാകുന്നില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള പോരാളികളെ ചേർത്ത് പിടിക്കുക, അവരുടെ ചെറിയ മുന്നേറ്റങ്ങളെ പോലും പ്രോത്സാഹിപ്പിക്കുക, അഭിനന്ദിക്കുക. ഒരു ദിവസം കൊണ്ട് ഒന്നും സംഭവിക്കില്ല എങ്കിലും നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾ കൊണ്ട് ഒരു നാൾ എല്ലാം സാധ്യമാകുമെന്ന പോസിറ്റീവ് ചിന്ത അവരിൽ നിറയ്ക്കും. തളർത്തുന്ന വാക്കുകളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. പരിശ്രമിക്കുന്ന കൈകൾക്ക് ശക്തമായൊരു പിന്തുണയാണ് ആവശ്യം. പരസ്പരം പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകണം, അല്ലാതെ ഒരിക്കലും തകർക്കരുത്. ചിലപ്പോൾ ഒരു ദിവസമല്ല, ഒരു വർഷമല്ല, 10 വർഷം കൊണ്ടും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ 11-ാമത്തെ വർഷമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തിൽ, നിങ്ങൾ ആഗ്രഹിച്ച ഉയരത്തിൽ എത്താൻ കഴിയുക. ആ ഓരോ ദിവസങ്ങളും കൂടെയുള്ളവർ പ്രോത്സാഹിപ്പിക്കും.

കാര്യത്തിൽ വല്ലാതെ കൺഫ്യൂഷൻ അടിക്കാറുണ്ട്. മറ്റുള്ളവരെ എങ്ങനെ തൃപ്തിപ്പെടുത്തണം എന്നതാണ് അത്. സമൂഹത്തിൻ്റെ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല വഴികളിലൂടെ സഞ്ചരിക്കാറുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാലും ആളുകൾ നമ്മളെക്കുറിച്ച് എപ്പോഴും നല്ലത് പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഈ ലോകത്തെ പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് കഴിയാറില്ല അല്ലേ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താനായിട്ട് ഇവിടെ എപ്പോഴും ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ശരിയല്ലേ? എടോ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകം പറയും നിങ്ങൾ വലിയൊരു അഹങ്കാരിയാണെന്ന്. ഇനി മറ്റുള്ളവരോട് അഭിപ്രായം ചോദിച്ചാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ അവർ പറയും നിങ്ങൾക്കൊന്നിനും ഒരു കഴിവില്ല എന്ന്. അതുമല്ല, ആ കാര്യം ചെയ്യാനായിട്ട് നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ പറയും നമ്മൾ വലിയൊരു മടിയനാണെന്ന്. അതെ, ഈ ലോകം അങ്ങനെയാണ്. അതിനെ ഒരിക്കലും തിരുത്താനായിട്ട് നമുക്ക് കഴിയില്ല. നിങ്ങൾ എന്ത് ചെയ്താലും അതിനെയൊക്കെ അവരുടെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഈ ലോകത്തിന് വളരെ എളുപ്പമാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് വിജയം നേടിക്കഴിഞ്ഞാൽ അത് ഭാഗ്യം കൊണ്ടാണ് എന്ന് പറയും. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് അഹങ്കാരം കൊണ്ടാണെന്ന് പറയും. ആളുകളുടെ ഈ അഭിപ്രായങ്ങൾ കേട്ട് സ്വന്തം ജീവിതത്തിൻ്റെ ദിശ മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ ഒടുവിൽ നമ്മൾ എവിടെയും എത്താതെ ഒരു വലിയ പൂജ്യമായിട്ട് മാറി നിൽക്കേണ്ടി വരും. ഈ ലോകത്തിൻ്റെ അളവുകോലുകൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അവർക്കൊരേ സമയം നിങ്ങളെ പുകഴ്ത്താനും അതേ നാവുകൊണ്ട് തന്നെ ഇല്ലാതാക്കാനും സാധിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഈ മൂന്ന് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളെയും പൂർണ്ണമായിട്ട് അവഗണിക്കാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. സ്വന്തം ബുദ്ധിയിലും കഠിനാധ്വാനത്തിലും വിശ്വസിക്കുക. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിയമപരമായിട്ടും ധാർമ്മികമായിട്ടും തെറ്റല്ല എങ്കിൽ ധൈര്യത്തോടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്യുക. ലോകം എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അവരുടെ വായ മൂടിക്കെട്ടാനായിട്ട് നമുക്കെന്നല്ല ആർക്കും സാധിക്കില്ല. ലോകത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഒരിക്കലും പണയം വെക്കരുത്. നിങ്ങൾ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവർ അഹങ്കാരി എന്ന് വിളിച്ചാൽ ആ അഹങ്കാരം നിങ്ങളുടെ ആത്മാഭിമാനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഉറപ്പിച്ച് പറയുക. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റുകൾ നോക്കിയല്ല നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കപ്പെടുന്നത്. സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് ലക്ഷ്യത്തിലേക്ക് നേരെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. ലോകത്തിൻ്റെ ബഹളങ്ങൾക്ക് മുകളിലൂടെ നിങ്ങളുടെ വിജയം കൊണ്ട് മറുപടി നൽകുക. അനാവശ്യമായിട്ടുള്ള ലോകചിന്തകൾ മനസ്സിൽ നിന്ന് മാറ്റിവെക്കുന്നതാണ് നല്ലത്. ആളുകളുടെ ഇരട്ടത്താപ്പുകളെ പുഞ്ചിരിയോടെ

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447271311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
3: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: മലയാള സിനിമാ ഗാനങ്ങളുടെ സുവർണകാലത്ത് സ്വന്തം ശബ്ദമാധുര്യം കൊണ്ട് ശ്രദ്ധ നേടിയ ഗായിക പി മാധുരി 70കളിലും 80കളിലും നിരവധി ജനപ്രിയ ഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലിടം നേടിയ ഗായിക. വിവിധ ഭാഷകളിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ടെങ്കിലും മലയാള സിനിമയുമായുള്ള അവരുടെ ബന്ധമാണ് കൂടുതൽ ശ്രദ്ധേയമായത്. ദേവരാജൻ മാസ്റ്റർ, MK അർജുനൻ, ശ്യാം തുടങ്ങി നിരവധി സംഗീത സംവിധായകരോടൊപ്പം പ്രവർത്തിച്ച പി മാധുരി നിരവധി അനശ്വര ഗാനങ്ങൾക്ക് ശബ്ദം നൽകി. ഇന്നും പഴയ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ആ ശബ്ദത്തിന്റെ മാധുര്യം സംഗീതാസ്വാദകരെ പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇന്ന് പി മാധുരി എന്ന ഗായികയാണ് നമ്മൾ ഓർക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജീഹിര ആദ്യത്തെ ഗാനം അല്ലിമലർ കിളിമകളെ. മലയാളം ശരിക്കറിയാത്ത പി മാധുരി എത്ര ഭംഗിയായാണ് ഈ പാട്ട് പാടിയിട്ടുള്ളതെന്ന് നിങ്ങൾ തന്നെ കേട്ടുനോക്കൂ. നീലക്കണ്ണുകൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ONV കുറിപ്പിന്റെ വരികൾ, ദേവരാജൻ മാഷിന്റെ സംഗീതം. ഓർമ്മയിലുണരും ഗാനങ്ങളിലെ ആദ്യത്തെ ഗാനം നമ്മളിവിടെ ആരംഭിക്കുന്നു. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഡൽഹിയിലായിരുന്നു പി മാധുരി താമസിച്ചിരുന്നത്. ഒരു സാധാരണ വീട്ടമ്മ, എന്നാൽ നല്ലൊരു അഭിനേത്രി കൂടിയായിരുന്നു. അങ്ങനെ ഒരു നാടകം കാണാൻ ദേവരാജൻ മാഷ് എത്തുകയാണ്. ആ ഡ്രാമയിലെ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പാടിയിരുന്ന പി മാധുരിയെ അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ ഹാർമോണിസ്റ്റ് ഇങ്ങനെ പറയാണ്, ഒരു പുതിയ ശബ്ദം ദേവരാജൻ മാഷ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് പാടി നോക്കിക്കൂടെ, ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ എന്ന്. വളരെ സന്തോഷത്തിൽ ആ ഒരു ക്ഷണം സ്വീകരിക്കുകയും ദേവരാജൻ മാഷിന്റെ ഒരു ശിഷ്യയായി മാറുകയും ചെയ്ത പി മാധുരി പിന്നീട് മലയാള സിനിമയുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ നിറയെ ഗാനങ്ങൾ പാടിയെങ്കിലും ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുകളുടെ കൂട്ടത്തിലുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ട്, വയലാർ വരികൾ എഴുതി ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിലെ പാലാഴി കടഞ്ഞെടുത്തൊരു ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നത് നല്ലതാണ്. ഒരു സിനിമയ്ക്ക് ഈ ശബ്ദം തന്നെ മതി, ഇവര് തന്നെ പാടട്ടെ എന്ന റിസ്ക് എടുത്തതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിയ ഒരു പാട്ടാണ് പി മാധുരിയുടെ ശബ്ദത്തിലുള്ള പ്രിയ സഖി ഗംഗെ. ശരിക്കും ആ പാട്ട് പാടേണ്ടിയിരുന്നത് സുശീലാമ്മയായിരുന്നു. എന്നാൽ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കവേ ഈ ശബ്ദത്തിൽ തന്നെ അത് കേൾക്കണം എന്ന ഒരു റിസ്ക് എടുക്കുകയും അങ്ങനെ ഈ സിനിമയുടെ ഒരു ഭാഗമാകുകയും ചെയ്തു. കുമാരസംഭവം എന്ന സിനിമയിൽ ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത് ONV കുറിപ്പ് വരികൾ എഴുതിയ പ്രിയ സഖി ഗംഗെ തന്നെയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ RJ ഹീര ഓൺ അഹലിയ FM.

ഒരു ഗുരുസ്ഥാനത്ത് ദേവരാജൻ മാഷും നന്നായി പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിയായി ദേവരാജൻ മാഷിനൊപ്പം സഞ്ചരിച്ച ഒരു ഗായികയാണ് പി മാധുരി. തന്റെ വീട്ടിൽ സ്വന്തം ഭർത്താവ് ജയരാമന്റെ ഫോട്ടോയ്ക്കൊപ്പം ദേവരാജൻ മാഷിനെ ഗുരുസ്ഥാനത്ത് പൂജിക്കുന്ന ഒരു ഗായിക. അദ്ദേഹത്തിന്റെ ട്രെയിനിങ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു ഗായികയായി മലയാള സിനിമയിൽ എനിക്ക് തുടരാൻ സാധിച്ചത് എന്നാണ് ഓരോ വട്ടവും പി മാധുരി പറയുന്നത്. സിന്ദൂരച്ചെപ്പ് എന്ന സിനിമയിലെ ഒരു പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായി കേൾക്കാൻ പോകുന്നത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, ദേവരാജൻ മാഷിന്റെ സംഗീതം, തമ്രാൻ തൊടുത്തത് എന്ന മികച്ച ഒരു ഗാനം. നിങ്ങളോടൊപ്പം ആർ ജി ഹീരാ ഓണ ഹല്യ FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിലുണരും ഗാനങ്ങൾ.

കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ തൊണ്ണൂറ് കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. ഈ തലമുറയിലുള്ള ആൾക്കാർക്കും ഈ പാട്ടറിയാം. പല സംഗീത സദസ്സുകളിലും അല്ലെങ്കിൽ കല്യാണ സദസ്സുകളിലൊക്കെ പലപ്പോഴായി ഞാൻ കേട്ടിട്ടുള്ള ഒരു പാട്ടാണിത്. മാന്യശ്രീ വിശ്വാമിത്രൻ എന്ന സിനിമയിൽ പി മാധുരിയുടെ മറ്റൊരു സൗണ്ട് മാജിക് തന്നെയാണ് ഈ പാട്ട്. പി ഭാസ്കരൻ വരികൾ എഴുതി, ശ്യാം കമ്പോസ് ചെയ്ത ഒരു എനർജറ്റിക് സോങ് എന്ന് തന്നെ വേണം പറയാൻ. ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഊർമ്മയിലൂണരും ഗാനങ്ങളിൽ ആർജി ഹീര.

ജീവനുള്ള പാട്ടുകളാണ് മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ. എനിക്ക് അങ്ങനത്തെ പാട്ടുകൾ പാടാനാണ് ഇഷ്ടം എന്നാണ് പി മാധുരി എപ്പോഴും പറയാറുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള പാട്ടുകൾ മാത്രമല്ല, വ്യത്യസ്തമായ സ്റ്റൈലുകളും പാറ്റേണുകളും ഒക്കെ പരീക്ഷിച്ചിട്ടുള്ളൊരു ഗായിക കൂടിയാണ് പി മാധുരി. അതിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിളാണ് കസ്തൂരി മണം വേണോ എന്ന പാട്ട്. ഒരു വ്യത്യസ്തമായ രീതിയിൽ കുറച്ചും കൂടെ ഒരു ഒരു ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ പാടിയൊരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പഞ്ചതന്ത്രം എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി, ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത ഈ പാട്ടിൽ പി മാധുരിയുടെ ശബ്ദം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കേട്ടു നോക്കൂ. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് മികച്ച ഗായകരുള്ള സമയത്ത് തന്നെയാണ് പി മാധുരി എന്ന പുതിയ ശബ്ദം മലയാള സിനിമയിലേക്ക് എത്തുന്നത്. അന്ന് ഒരു വലിയ കോമ്പറ്റീഷൻ തന്നെയാണ്, ഏറ്റവും നല്ല ഗാനങ്ങൾ, ഏറ്റവും നല്ല ഗായികമാരാവുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല സിനിമയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായി തന്നെ കണക്കാക്കിയിരുന്ന കാലം. അന്ന് പി മാധുരി എന്ന ഗായികയുടെ ശബ്ദം ഏറ്റവും കൂടുതൽ ഇണങ്ങുന്നത് ജയഭാരതി എന്ന നടിക്കാണ് എന്നാണ് പൊതുവെ പറഞ്ഞിരുന്നത്. ജയഭാരതിയുടെ മിക്ക സിനിമകൾക്കും ശബ്ദം നൽകിയിട്ടുള്ളത് പി മാധുരി തന്നെയാണ്. അപ്പോൾ ഈ പാട്ട് എങ്ങനെ നമുക്ക് പ്ലേ ചെയ്യാതിരിക്കാനാകും? ഗുരുവായൂർ കേശവൻ എന്ന സിനിമയിൽ പി ഭാസ്കരൻ വരികൾ എഴുതി, ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത് ഇന്നെനിക്ക് പൊട്ടുകൂത്താൻ. പി മാധുരിയുടെ ശബ്ദത്തിൽ ഈ മനോഹര ഗാനമാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം മാർജി ഹീറോ ഓൺ അഹല്യ FM.

ഓരോ ആളുകൾക്കും ഓരോ പാട്ടുകളെ വ്യത്യസ്തമായ രീതിയിലാണ് അവർ സ്വീകരിക്കുന്നത്. ചില ആളുകൾക്ക് പി മാധുരിയുടെ മെലഡിയേക്കാൾ ഇഷ്ടം കുറച്ചും കൂടി ഈണമുള്ള, ഇമ്പമുള്ള, താളമുള്ള പാട്ടുകളാണ്. അവിടെയാണ് വാടി വീണ പൂമാലയായി ചേച്ചി എന്ന ഒരു ഇച്ചിരി തമാശയും കളിയും ചിരിയും ബഹളങ്ങളൊക്കെയുള്ള പാട്ടുകളോട് ആളുകൾക്ക് ഇഷ്ടം തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പി മാധുരിയുടെ ഇത്തരം പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാന്യശ്രീ വിശ്വാമിത്രൻ എന്ന സിനിമയിൽ ശ്യാം കമ്പോസ് ചെയ്ത് പി ഭാസ്കരൻ മാഷ് വരികൾ എഴുതിയ ഈ ഒരു ടീസിംഗ് സോങ് എന്ന് വിളിക്കാനാണ് എനിക്ക് ഇഷ്ടം. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

യേശുദാസ് എന്ന ഗായകനെ കുറിച്ച് ഡൽഹിയിലിരിക്കുന്ന പി മാധുരിക്ക് അറിയാമായിരുന്നു. കാരണം മലയാള സിനിമയെ പറ്റിയും മലയാള പാട്ടുകളെ പറ്റിയും അത്ര കാര്യമായി പഠിച്ചിരുന്ന ഒരാള് എന്ന് തന്നെ വേണം പറയാൻ. പലപ്പോഴും യേശുദാസിന്റെ വലിയ വലിയ സംഗീത പരിപാടികൾ വലിയ വലിയ മൈതാനങ്ങളിൽ കണ്ടിരുന്നതും കേട്ടിരുന്നതുമായ പല ഓർമ്മകൾ അവർക്കുണ്ട്. പക്ഷേ യേശുദാസ് എന്ന ഗായകനൊപ്പം ഒരു ഡ്യുവറ്റ് സോങ് പാടാൻ പറ്റും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതൊരു വലിയ ഭാഗ്യമായി കാണുന്ന പി മാധുരിയുടെ പേൾ വ്യൂ എന്ന സിനിമയിലെ ഒരു മികച്ച ഗാനം. വയലാർ വരികൾ എഴുതി ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത കൈതപ്പൂ വിഷറിയുമായി എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർജി ഹീറോ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ഒരു ഗായികയ്ക്ക് സംസ്ഥാന അവാർഡ് വരെ വാങ്ങിക്കൊടുത്ത ഒരു പാട്ടും. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും പല റേഡിയോകളിലും ഇത് പ്ലേ ചെയ്യില്ല, നിരോധിക്കപ്പെട്ട ഒരു ഗാനം. അങ്ങനെയുള്ളൊരു പാട്ടായിരുന്നു ഇരയിമ്മൻ തമ്പി വരികൾ എഴുതിയ പ്രാണനാഥൻ എനിക്ക് നൽകി എന്ന ഗാനം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിൽ ആ പാട്ട് നമ്മൾ പിന്നീടും കേട്ടു. പക്ഷേ ഇതിന്റെ ഒറിജിനൽ പാട്ട് പാടിയിരിക്കുന്നത് പി മാധുരി തന്നെയാണ്. ഏനിപ്പടികൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. പാട്ടുകൾ പല കാരണങ്ങൾ കൊണ്ട് നിരോധിക്കപ്പെട്ടിരിക്കാം, പക്ഷേ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് അത് മായ്ച്ചു കളയാൻ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കുന്ന പാട്ടാണിത്. നിങ്ങളോടൊപ്പം ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര ഓൺ അഹല്യ FM. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി മറ്റൊരു ദിവസം കേൾക്കാം. സ്റ്റേ ട്യൂൺഡ്.

0: എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടിതാളും കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ഈ ചൂടുകാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
5: സന്ധിവാതം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം. അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.